0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് തൻസീൽ. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്. സൂറ അൻആം 21 മുതൽ 140 വരെയാണ് പ്രശസ്ത ഖാരി മുഹമ്മദ് അയ്യൂബ് പാരായണം നിർവഹിച്ചത്.
1: أعوذ بالله من الشيطان الرجيم.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രസിദ്ധ ഖുർആൻ കാരികളുടെ മധുരതരമായ ശബ്ദത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ തൻ്റെ മധുരതരമായ ഖുർആൻ പാരായണത്തിലൂടെ ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളെ ആകർഷിച്ച മിഷാരി റാഷിദ് ലഫസിയുടെ ഖുർആൻ പാരായണത്തിനാണ് നമ്മൾ കാതോർക്കുന്നത്. സൂറത്തു ഫാത്തിഹയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 141 വരെയുള്ള ആയത്തുകളാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത്.

0: ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ അവസാനിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 141 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി മിഷാരി റാഷിദ് അൽ അഫാസി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 50,000 താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ, കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
2: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ.

0: മനഃപ്പാഠമാക്കുന്നതിനായി പാരായണം ചെയ്തുകൊണ്ട് ശ്രോതാക്കൾക്ക് ക്ലാസ് എടുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

أوجك أمسك عليك زوجك أمسك عليك زوجك أمسك عليك زوجك. അതുവരെയാണ് തൽക്കാലം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഷാല്ലാ. അതുകൊണ്ടാണ് അവിടെ സൗജക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുന്നത്.

0: സൗജക്. ഇൻഷാ അല്ലാഹ് ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം മനഃപ്പാഠമാക്കിയത് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി.
2: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
3: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
2: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
5: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
0: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
6: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
2: അറിവിൻ്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
3: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد

ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശ ഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം,
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരമറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

0: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ശ്രവിച്ചത് വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തു അൽ മുഅ്മിനൂൻ 51 മുതൽ 72 കൂടിയ വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ് കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനി പരിപാടിയിൽ സൂറത്ത് യൂസുഫിലെ 41 മുതൽ 45 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും.
3: വചനം 41. യാ സ്വാഹിബൈ, രണ്ട് ചങ്ങാതിമാരെ, അസ്സിജിന് കാരാഗൃഹത്തിന്റെ, അമ്മ അഹദുക്കുമാ, എന്നാൽ നിങ്ങളിലൊരാൾ, ഫയസ്കി അവൻ കുടിപ്പിക്കും, റബ്ബഹു അവൻ്റെ യജമാനന്, ഖംറ കള്ള്, അമ്മൽ ആഹറു എന്നാൽ മറ്റവനാകട്ടെ, ഫയുസ്ലബു അവൻ ക്രൂശിക്കപ്പെടും അഥവാ കുരിശിലിടപ്പെടും, ഫതഅക്കുലു എന്നിട്ട് തിന്നും, അത്വൈറു പക്ഷികൾ, മിർറസിഹി അവൻ്റെ തലയിൽ നിന്ന്, ഖുദിയ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, അൽ അമ്രുല്ലദി യാതൊരു കാര്യം, ഫീഹി അതിൽ, തസ്തഫ്തിയാൻ നിങ്ങൾ രണ്ടാളും വിധി തേടുന്നു.

0: തടവിലെ രണ്ട് ചങ്ങാതിമാരെ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ തന്റെ യജമാനന് കള്ളു കുടിക്കുവാൻ കൊടുക്കും, എന്നാൽ മറ്റവനാകട്ടെ അവൻ ക്രൂശിക്കപ്പെടും, എന്നിട്ട് അവന്റെ തലയിൽ നിന്നും പറവകൾ തിന്നുന്നതാണ്. യാതൊരു കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും വിധിയന്വേഷിച്ചു കൊണ്ടിരുന്നുവോ അത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ അതിൽ ഇനി മാറ്റമുണ്ടാകുകയില്ല.
1: മുന്തിരിയിൽ നിന്ന് കള്ളെടുക്കുന്നതായി സ്വപ്നം കണ്ടവൻ അവന്റെ ജോലിയിൽ തുടരത്തക്കവണ്ണം കാരാഗ്രഹത്തിൽ നിന്ന് വിമുക്തനാകുമെന്നും തലയിൽ അപ്പം വഹിച്ചുകൊണ്ടിരിക്കെ അതിൽ നിന്ന് പക്ഷികൾ തിന്നുന്നതായി കണ്ടവൻ കൊല്ലപ്പെടുകയും കുരിശിൽ തറക്കപ്പെടുകയും ചെയ്യുമെന്നും യൂസുഫ് അലൈഹിസലാം അവരുടെ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം നൽകി. രണ്ടുപേരെയും വേർതിരിച്ച് ഇന്നിന്നവന്റെ സ്വപ്ന വ്യാഖ്യാനമെന്ന് പറയാതിരുന്നത് അവരിൽ രണ്ടാമത്തവനെ പെട്ടെന്ന് അലോസരപ്പെടുത്താതിരിക്കുവാൻ വേണ്ടിയായിരിക്കാം. വാസ്തവം അള്ളാഹുവിനറിയാം. ഈ വ്യാഖ്യാനം കേവലം ഊഹത്തെയോ അനുമാനത്തെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണെന്നും അതിൽ മാറ്റം സംഭവിക്കുകയില്ലെന്നും അദ്ദേഹം അവരെ അറിയിച്ചു. ഈ രണ്ട് കൂട്ടുകാരെയും തൗഹീദിലേക്ക് യൂസുഫ് അലൈഹിസലാം ക്ഷണിച്ച വിവരമെന്നും ബൈബിളിൽ സ്പർശിക്കപ്പെട്ടിട്ടില്ല. അവരുടെ സ്വപ്നങ്ങൾ കുറെ കൂടി വിസ്തരിച്ച് വിവരിച്ചിട്ടുണ്ട് താനും. ഒന്നാമത്തവന്റെ സ്വപ്നവ്യാഖ്യാനത്തിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവന് തടവിൽ രക്ഷ കിട്ടുമെന്നും രണ്ടാമത്തവന്റെ വ്യാഖ്യാനത്തിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവൻ കൊല്ലപ്പെടുമെന്നും പ്രസ്താവിച്ചിരിക്കുന്നു.
2: വചനം 42. വഖാല, അദ്ദേഹം പറയുകയും ചെയ്തു. ലില്ലദീ ദന്ന, അദ്ദേഹം വിചാരിച്ചവനോട്. അന്നഹു നാജിൻ, അവൻ രക്ഷപ്പെടുന്നവനാണെന്ന്. മിൻഹുമാ, അവർ രണ്ടാളിൽ നിന്ന്. ഉദ്കുർനീ, നീ എന്നെ ഓർക്കണം, അഥവാ എന്നെക്കുറിച്ച് പറയണം. ഇന്ദ റബ്ബിക, നിന്റെ യജമാനന്റെ അടുക്കൽ. ഫഅൻസാഹു, എന്നാൽ അവനെ മറപ്പിച്ചു. അശ്ശൈത്വാനു, പിശാജ്. ദിക്ര റബ്ബിഹി, അവന്റെ യജമാനനോട് പറയുന്നത്. ഫലബിസ, അങ്ങനെ അദ്ദേഹം കടിഞ്ഞുകൂടി. ഫിസ്സിജിനി, കാരാഗൃഹത്തിൽ. ബിദ്ആ, ഏതാനും. സിനീൻ, കൊല്ലങ്ങൾ.

0: فلبث في السجن بضع سنين.
1: ആ രണ്ടു പേരിൽ നിന്ന് രക്ഷപ്പെടുന്നവനെന്ന് താൻ വിചാരിച്ചവനോട് അദ്ദേഹം പറയുകയും ചെയ്തു, നിന്റെ യജമാനന്റെ അടുക്കൽ നീ എന്നെപ്പറ്റി പ്രസ്താവിക്കണം. എന്നാൽ അവന്റെ യജമാനനോട് പ്രസ്താവിക്കുവാൻ അവനെ പിശാച്ച് മറപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഏതാനും കൊല്ലങ്ങൾ അദ്ദേഹം തടവിൽ താമസിച്ചു.
2: തടവിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അദ്ദേഹം കരുതിയ ആൾ ഒന്നാമത്തവൻ തന്നെ. അവൻ വിമുക്തനായി വീണ്ടും രാജാവിന് പാനീയം നൽകുന്ന ജോലിയിൽ പ്രവേശിക്കുകയും രാജാവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നിരപരാധിയായി തടവിൽ കഴിയുന്ന തന്നെപ്പറ്റി രാജാവിനെ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് യൂസുഫ് നബി അലൈഹിസലാം അവനോട് പറഞ്ഞു. പക്ഷേ അവനത് മറന്നുപോയി. താഴെ പ്രസ്താവിക്കുന്നതുപോലെ കുറച്ചു കൊല്ലങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേക സന്ദർഭം നേരിട്ടപ്പോൾ മാത്രമേ അക്കാര്യം അവന് ഓർമ്മ വന്നുള്ളൂ. അതുവരേക്കും അദ്ദേഹം തടവിൽ കഴിയേണ്ടി വന്നു. ബിളോ എന്ന വാക്ക് ഒരു നിശ്ചിത എണ്ണത്തെ കുറിക്കുന്നില്ല. മിക്കവാറും 3 മുതൽ 7 വരെയും ചിലപ്പോൾ 2 മുതൽ 9 വരെയുമുള്ള എണ്ണത്തിലാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. ചില്ലറ, ഏതാനും, സ്വൽപ്പം, ശകലം എന്നൊക്കെ സന്ദർഭം പോലെ അതിന് അർത്ഥം നൽകപ്പെടാം. യൂസുഫ് നബി അലൈഹിസലാം തടവിൽ 7 കൊല്ലം താമസിച്ചുവെന്നാണ് അധികം ആളുകളും പറഞ്ഞു കാണുന്നത്. അള്ളാഹുവിനറിയാം. തന്നെപ്പറ്റി രാജാവിനെ ഓർമ്മിപ്പിക്കുവാൻ യൂസുഫ് നബി അലൈഹിസലാം അവനോട് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമല്ല, തടവിലായിരുന്ന കാലത്ത് രണ്ടുപേരും തമ്മിൽ തടവിൽ വെച്ചുണ്ടായ പ്രത്യേക ബന്ധം നോക്കുമ്പോഴും അവൻ അക്കാര്യം പ്രത്യേകം ഓർമ്മ വെച്ചിരിക്കേണ്ടതാണല്ലോ. എന്നിട്ടും ഒരു നീണ്ട കാലത്തോളം അത് മറന്നുപോകുകയും ഒരു കാരണം നേരിട്ടപ്പോൾ മാത്രം ഓർമ്മ വരികയുമാണുണ്ടായത്. അപ്പോൾ ആ മറവിയിൽ പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രേരണ കൂടി ഉണ്ടായിരിക്കും. നല്ല കാര്യങ്ങൾക്കും നല്ല ആളുകൾക്കുമെതിരായി മനുഷ്യ മനസ്സിൽ സ്വാധീനം ചെലുത്തുക പിശാചിന്റെ ജോലിയാണല്ലോ. അവൻ മറന്നുപോയി എന്നോ മറ്റോ പറയാതെ അവനെ പിശാജ് മറപ്പിച്ചു, ഫ അൻസാഹു ഷൈത്വാൻ എന്നുള്ള പ്രയോഗം ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകം ഓർമ്മിച്ചിരിക്കേണ്ടുന്ന ഒരു കാര്യം വേണ്ടുന്ന സമയത്ത് ഓർമ്മ വരാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രയോഗം കാണപ്പെടുക. ഇതുപോലെ ഒരവസരത്തിൽ യൂഷ നബി അലൈഹിസലാമയും പറഞ്ഞതായി 18:63 കാണാവുന്നതാണ്.
0: വചനം 43. വഖാല, പറഞ്ഞു, അൽ മലിഖു, രാജാവ്, ഇന്നി അറാ, ഞാൻ കാണുന്നു, സബഅ, 7 ബഖറാത്തിൻ, പശുക്കളെ, സിമാനിൻ, കൊഴുത്ത അഥവാ തടിച്ച, യഅ്കുലുഹുന്ന, അവയെ തിന്നുന്നു, സബഉൻ, 7 എണ്ണം, ഇജാഫുൻ, മെലിന്ന, വസബഅ, 7 എണ്ണവും, സുംബുലാത്തിൻ, കതിരുകൾ, ഖുദ്രിൻ, പച്ചയായ, വഉഖറ, വേറെയും 7, യാബിസാത്തിൻ, ഉണങ്ങിയ. യാ അയ്യുഹൽ മലഉ, ഹേ പ്രധാനികളെ, അഫ്തൂനീ, എനിക്ക് നിങ്ങൾ വിധി തരുവിൻ, ഫീ റുയായ, എൻ്റെ സ്വപ്നക്കാഴ്ചയിൽ, ഇങ്കുന്തും, നിങ്ങളാണെങ്കിൽ, ലിർ റുയ, സ്വപ്നത്തിന്, തഅബുറൂൻ, വ്യാഖ്യാനം നൽകുന്നവർ.

0: രാജാവ് പറഞ്ഞു, ഏഴ് തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞ ഏഴ് പശുക്കൾ തിന്നുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു. ഏഴ് പച്ച ധാന്യക്കതിരുകളും വേറെ ഏഴ് ഉണങ്ങിയവയും കാണുന്നു. ഹേ പ്രധാനികളെ, എന്റെ ഈ സ്വപ്നത്തിൽ നിങ്ങൾ എനിക്കൊരു വിധി തരുവിൻ. നിങ്ങൾ സ്വപ്നത്തിന് വ്യാഖ്യാനം അഥവാ പൊരുൾ വിവരിക്കുന്നവരാണെങ്കിൽ.
1: വചനം 44. കാലു, അവർ പറഞ്ഞു, അദ്ഗാസു, കലർപ്പുകളാണ്. അഹ്ലാമിൻ, പേക്കിനാവുകളുടെ. വമാ നഹ്നു, ഞങ്ങളല്ല താനും. ബിതഅ്‌വീലി, വ്യാഖ്യാനത്തെപ്പറ്റി. അൽ അഹ്ലാമി, പേക്കിനാവുകളുടെ. ബിആലിമീൻ, അറിയുന്നവർ.
2: قالوا أضغاث أحلام وما نحن بتأويل الأحلام بعالمين.
0: അവർ പറഞ്ഞു, പേക്കിനാവുകളുടെ മിശ്രങ്ങളാണ് അത്, ഞങ്ങൾ പേക്കിനാവുകളുടെ വ്യാഖ്യാനത്തെപ്പറ്റി അറിയുന്നവരുമല്ല.
1: വചനം 45. വഖാല, പറഞ്ഞു, അല്ലദീ നജ, രക്ഷപ്പെട്ടവൻ. മിൻഹുമാ, അവർ രണ്ടാളിൽ നിന്ന്. വദ്ദക്കറ, അവൻ ഓർക്കുകയും ചെയ്തു. ബഅദ ഉമ്മത്തിൻ, ഒരു കാലയളവിനു ശേഷം. അന ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ബിതഅ്‌വീലിഹി, അതിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി. ഫഅർസിലൂൻ, ആകയാൽ എന്നെ നിങ്ങൾ അയക്കുവിൻ.

0: ആ രണ്ട് പേരിൽ നിന്ന് രക്ഷപ്പെട്ടവൻ പറഞ്ഞു. ഒരു നീണ്ട കാലയളവിനു ശേഷം അവൻ ഓർമ്മ വരികയും ചെയ്തു. അതിന്റെ വ്യാഖ്യാനത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ആകയാൽ അതിന് എന്നെ നിങ്ങൾ അയക്കുവീൻ, അഥവാ ഞാൻ പോയി വരട്ടെ.
1: രാജാവിന്റെ പാനീയ കാര്യസ്ഥൻ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പഴയ ജോലി തുടരുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഗൗനിക്കപ്പെടാതെ തടവിലും കഴിയുന്നു. കൊല്ലങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഒരിക്കൽ രാജാവ് ഒരു സ്വപ്നം കണ്ടു. തടിച്ചുകൊഴുത്ത 7 പശുക്കളെ മെലിഞ്ഞു ശോഷിച്ച 7 പശുക്കൾ തിന്നുന്നതും 7 വീതം പച്ചയായ ധാന്യക്കതിരുകളും ഉണങ്ങിയ കതിരുകളും, ഇതായിരുന്നു സ്വപ്നം. സ്വപ്ന വ്യാഖ്യാന വിദഗ്ധരായ പലരെയും വിളിച്ചുവരുത്തി തന്റെ സ്വപ്നത്തിന്റെ പൊരുൾ പറയുവാൻ രാജാവ് ആവശ്യപ്പെട്ടു. ആർക്കും വ്യാഖ്യാനിക്കുവാൻ കഴിഞ്ഞില്ല. പല പേക്കിനാവുകൾ കൂടിച്ചേർന്നതാണ് ഈ സ്വപ്നം. ഇത്തരം കിനാവുകൾക്കൊന്നും വ്യാഖ്യാനം പറയുവാൻ ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നായിരുന്നു അവരുടെ മറുപടി. രാജസ്വപ്നമായതുകൊണ്ട് അതിന് ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുക സ്വാഭാവികമാണല്ലോ. ഈ സന്ദർഭത്തിലാണ് മുമ്പ് തടവിൽ നിന്ന് പോരുമ്പോൾ തന്റെ കാര്യം ഓർമ്മിപ്പിക്കുവാൻ യൂസുഫ് നബി അലൈഹിസ്സലാം ഏൽപ്പിച്ചിരുന്നവന് മുമ്പ് കഴിഞ്ഞ ആ പഴയ വർത്തമാനങ്ങൾ ഓർമ്മ വരുന്നത്. ആ കാര്യം ഞാൻ നിവർത്തിച്ചു തരാം. ജയിലിലുണ്ട് സ്വപ്നവ്യാഖ്യാനം ശരിക്കും അറിയാവുന്ന ഒരു മാന്യൻ. എന്നെ പറഞ്ഞേക്കുന്ന പക്ഷം ഞാൻ പോയി ചോദിച്ചറിഞ്ഞു വരാം എന്ന് അവൻ അറിയിച്ചു. സമുദായം എന്ന് അർത്ഥം പറയപ്പെടാറുള്ള ഉമ്മത്ത് എന്ന പദത്തിന് വേറെയും അർത്ഥങ്ങൾ വരുമെന്നും അവയിലൊന്നാണ് കാലയളവ് അഥവാ കുറേ കാലം എന്നും സൂറത്ത് ഹൂദ് 8 വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ മുമ്പ് നാം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടല്ലോ. ഈ അർത്ഥത്തിലാണ് അതിവിടെയുള്ളത്.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി.
3: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥറ: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം, അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് അവ പൂർണ്ണമായി പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 6 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് സലാ അൽ ഹാഷിം.

മാഷാല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 6 പാരായണമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب

عليهم إذا يتلى عليهم يخرون للأذقان سجدا يخرون

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറത്തു സോഫാത്തിലെ 22 മുതൽ 61 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് തുർക്കി അർറുമൈ.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആല ഇംറാൻ 156 വചനം മുതൽ അവസാനം വരെയും സൂറ നിസാ 1 മുതൽ 88 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് അഹമ്മദ് അൽ അജ്മി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലോ ഇമ്രാൻ 156 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 88 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് അൽ അജ്മി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്, ഹൃദയവസന്തം. അവതരണം നിഷാദ് സലഫി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون.

സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറ യാസീനിലെ 2 ആയത്തുകളാണ് ഓതിവെച്ചത്. അള്ളാഹുവിൻ്റെ കലാം കേൾക്കുന്നു, പഠിക്കാനുള്ള ഒരവസരം ഒരുങ്ങുന്നു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ആയിരിക്കും ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടിരുന്ന അതേ വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഈ 2 ആയത്തുകളിലുമുള്ളത്. കഴിഞ്ഞ 2 ആയത്തുകൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്? വയഖൂലൂന മതാ ഹാദാൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ. അവർ ചോദിക്കുന്നു, എപ്പോഴാണ് ആ കരാർ ഉണ്ടാവുക? നിങ്ങൾ കരാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോൾ സംഭവിക്കും? നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ പറയൂ. മായന്ദുറൂന ഇല്ലാ സ്വൈഹത്തം വാഹിദ. അവർ കാത്തിരിക്കുന്നത് ഒരു അട്ടഹാസത്തെ, ഒരു ഘോര ശബ്ദത്തെ മാത്രമാണ്. തഅഖുദുഹും വഹും യഹസ്സിമൂൻ. അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ ആ ഘോര ശബ്ദം അവരെ പിടികൂടും. ഫലാ യസ്തതിഊന തൗസിയതം വലാ ഇലാ അഹ്ലിഹിം. ഫലാ യസ്തതിഊന തൗസിയ. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വസ്വീയത്ത് കൊടുക്കാൻ പോലും സാധിക്കുകയില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. പിന്നീട് അവർ തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരുന്നവരുമല്ല. അതോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്. ഐഹിക ജീവിതവുമായിട്ടുള്ള മുഴുവൻ ബന്ധവും അവസാനിക്കും. അതേ വിഷയത്തിൻ്റെ ഈ 3 ആയത്തുകളാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അവസാനം ചർച്ച ചെയ്തത്. 51-52 ആയത്തുകളാണ് ഇന്ന് പാരായണം ചെയ്തത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ്, അതിന് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്ന രൂപത്തിലാണ് ഈ 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകവുമായി ബന്ധപ്പെട്ട, ലോകാവസാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക്, തഫ്സീറുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. 1-ാമത്തെ ആയത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് അവസാനത്തെ ഒരു വാക്കായിരിക്കും. ഇലാ റബ്ബിഹിം യൻസിലൂൻ. യൻസിലൂൻ എന്ന് അല്ല പാരായണം ചെയ്യേണ്ടത്. യൻസിലൂൻ എന്ന് അവിടെ യൻ എന്ന് പറയുന്നിടത്ത് എന്നത് വ്യക്തമാകാൻ, സുക്കൂനുള്ള നൂന് വ്യക്തമായിട്ടല്ല പാരായണം ചെയ്യേണ്ടത്. ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇതാണ് അവിടുത്തെ പാരായണ രീതി. സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം, വ്യക്തമാക്കാതെ മണിച്ചുകൊണ്ട് ഓതണം. അതാണ് അവിടുത്തെ ഒരു നിയമം. 52-ാമത്തെ ആയത്തിൽ സാധാരണ ആയത്തുകളിൽ കാണാത്ത, ഖുർആനിലൊരു 10-ോ 15-ോ സ്ഥലത്ത് മാത്രം, 15-ഓളം വരുന്ന സ്ഥലങ്ങളിൽ മാത്രം വന്നിട്ടുള്ള ഒരു നിയമം ഈ ആയത്തിലുണ്ട്. ഒരൽപ്പം ശ്രദ്ധയോടുകൂടി അത് കേൾക്കണമെന്നാണ് ഉണർത്താനുള്ളത്. ഏതാണത്? മിമ്മർഖദിന. കയ്യിൽ ഖുർആനുള്ളവർ ഖുർആൻ എടുത്തുവെച്ച് ഈ ഭാഗം ശ്രദ്ധിച്ച്, ഈ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ അതിലേക്കൊന്ന് നോക്കിയാൽ കാണാം. മിമ്മർഖദിന എന്ന് കഴിഞ്ഞ് ഒരു സീന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പൊന്നാനി ലിപിയിലുള്ള ഖുർആനിലാണെങ്കിൽ
സഖ്ത എന്ന് എഴുതിയിട്ടുണ്ടാവും. സീന് കഫ് ത. അർദ്ധവിരാമം ആണ് ഇവിടുത്തെ നിയമം. അഥവാ സാധാരണ നമ്മൾ നിർത്തുന്നത് പോലെ, വഖഫ് ചെയ്യുന്നത് പോലെ, നിർത്തുന്നത് പോലെ പൂർണ്ണമായി നിർത്തേണ്ടതില്ല. എന്നാൽ തുടർച്ചയായി ഓതിപ്പോവുകയുമല്ല വേണ്ടത്. ഒരു ചെറിയ സമയത്തേക്ക് വഖഫ് ചെയ്യുകയും എന്നാൽ പാരായണം തുടരുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഓതാം, ഒരൽപ്പം ശ്രദ്ധയോടുകൂടി ഭാഗം കേൾക്കുക. എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്?

ഫിറഔൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മിമ്മർഖദിന എന്നു ഓതുമ്പോൾ ശ്വാസം നിർത്താതെ തന്നെ ഒരു ചെറിയ സമയത്തേക്ക് നമ്മളൊരു ഒരു വഖഫ് അവിടെ സംഭവിക്കുന്നു, ഒന്ന് നിർത്തുന്നു, എന്നിട്ട് തുടർന്ന് പാരായണം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ പൂർണ്ണമായി നമ്മളവിടെ ഒരു വഖഫായി നിർത്തുന്ന ഒരു രീതിയുമല്ല, പൂർണ്ണമായി നിർത്തുന്ന ഒരു രീതിയുമല്ല അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഒരിക്കൽ കൂടി പാരായണം ചെയ്യാം. സാധാരണ നമ്മുടെ കേൾവിയിലോ ശ്രദ്ധയിലോ വരാത്തൊരു ഭാഗമായതുകൊണ്ട് ആളുകൾ പലപ്പോഴും അശ്രദ്ധരായി പോകുന്ന, അത്ര ധാരണയില്ലാത്ത ഒരു ഭാഗമായിരിക്കും ഇത് എന്നുള്ളതുകൊണ്ടാണ് അത് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഓതേണ്ടത്?

0: ഒരു നല്ല ഖിറാഅത്ത് കേൾക്കുമ്പോൾ കൂടുതലത് വ്യക്തമാകും. ആ നിലക്കുള്ള ഒരു ശ്രമവും ശ്രദ്ധയും കൂടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് പ്രത്യേകം ഉണർത്താനുള്ളത്. അതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് പോകാം. എന്താണ് ആയത്തിൽ പഠിപ്പിക്കുന്നത്? വനുഫിഹ ഫിസ്സൂരി, നേരത്തെ മുമ്പ് പരാമർശിക്കപ്പെട്ട, മുമ്പ് പല ആയത്തുകളിലും കടന്നു വന്നിട്ടുള്ള ഒരു വാക്കാണ് നുഫിഹ എന്നുള്ളത്. നഫ്ഹ് എന്ന് പറഞ്ഞാൽ ഊതുക എന്നാണ് അർത്ഥം. നുഫിഹ ഊതപ്പെട്ടാൽ, ഊതപ്പെട്ടാൽ ഫിസ്സൂരി, എവിടെ? കാഹളത്തിൽ. ഫ ഇദാഹും, അപ്പോഴതാ അവർ. ഫ ഇദാ, അപ്പോൾ. ഹും, ഫ ഇദാ, അപ്പോഴതാ. ഹും, അവർ. മിനൽ അജ്ദാസി, ജദസ് അജ്ദാസ്, ഖബർ, ഖുബൂർ, ഖബറുകൾ. മിനൽ അജ്ദാസി, ഖബറുകളിൽ നിന്ന്. ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക്, അവരുടെ രക്ഷിതാവിലേക്ക്. എൻസിലൂൻ, ധൃതിപ്പെട്ടു പോകുന്നവരാണ്, ഓടിപ്പോകുന്നവരാണ്. ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കുക. വനുഫിഹ, ഊതപ്പെട്ടാൽ. ഫിസ്സൂർ, കാഹളത്തിൽ. കഴിഞ്ഞ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ സൂചിപ്പിച്ചിരുന്നു. കാഹളത്തിൽ ഊതാൻ വേണ്ടി അള്ളാഹു ചുമതലപ്പെടുത്തിയ ഒരു മലക്ക് ഉണ്ട്. ഇസ്രാഫീൽ എന്നാണ് ആ മലക്കിൻ്റെ പേര്. അതൊക്കെ നമുക്കറിയാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വതആല കാഹളത്തിലൂതാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിന് കൽപ്പന കിട്ടുന്നത് പ്രതീക്ഷിച്ച് ആ കാഹളം തൻ്റെ വായോട് ചേർത്ത് വെച്ച്, നെറ്റിചുളിച്ച്, കാതുകൂർപ്പിച്ച്, എപ്പോഴാണോ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് എന്നും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് ഇപ്പോഴും. ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴും, ഇത് നാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും, നെറ്റിചുളിച്ച് കാതുകൂർപ്പിച്ച് ഇസ്രാഫീൽ അലൈഹിസ്സലാം കൽപ്പനയ്ക്കായി പ്രതീക്ഷിച്ചിരിക്കുന്നു. ആ കൽപ്പന വരുമ്പോൾ കാഹളത്തിലൂതപ്പെടുന്നു. ലോകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. പ്രപഞ്ചം തകർന്നു തരിപ്പണമാകുന്നു. ലോകത്തിൻ്റെ അവസാനമാണ്. കുല്ലുമൻ അലൈഹ ഫാൻ വയബഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം. ഭൂമിക്ക് പുറത്തുള്ള, പ്രപഞ്ചത്തിലുള്ള എല്ലാ ആളുകളും നശിക്കും. അള്ളാഹു മാത്രം ബാക്കിയാകും. എന്നാൽ രണ്ടാമതൊരിക്കൽ കൂടി കാഹളത്തിലൂതപ്പെടും. ഇസ്രാഫീലിനെ ജീവിപ്പിച്ച് ഈ ജോലി ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യിപ്പിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക? ഫഇദാഹും, അപ്പോഴതാ അവർ, അഥവാ മനുഷ്യരെല്ലാവരും. മിനൽ അജ്ദാസ്, അവരുടെ കബറിടങ്ങളിൽ നിന്ന്. ഇലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിലേക്ക്. റബ്ബ് രക്ഷിതാവ്, റബ്ബിഹിം അവരുടെ രക്ഷിതാവ്. ഇലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിലേക്ക്. യൻസിലൂൻ, വേഗത്തിൽ പോകും, ധൃതിപ്പെട്ടു പോകും, ഓടിച്ചെല്ലും എന്ന് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. നോക്കിൻ, അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മഅരിജിലെ ഒരായത്തിലൂടെ ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്, യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ കഅന്നഹും ഇലാ നുസുബിൻ യൂഫിലൂൻ. യൗമ യഖ്റുജൂൻ, അവർ പുറത്തു വരുന്ന ദിവസം. മിനൽ അജ്ദാസി, ഖബറുകളിൽ നിന്ന്. സിറാഅൻ, വേഗത്തിൽ. കഅന്നഹും, അപ്പോൾ അവർ ഏതുപോലെയാണ്? ഇലാ നുസുബിൻ യൂഫിലൂൻ, ഒരു നാട്ടക്കുറിയിലേക്ക്, നാട്ടിവെച്ച ഒരു കുന്തത്തിലേക്ക്, ഒരു ലക്ഷ്യത്തിലേക്ക്, ഒരു നാട്ടക്കുറിയിലേക്ക് അവർ ഓടിപ്പോകുന്നത് പോലെ എല്ലാവരും അവരവരുടെ കബറുകളിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വരുന്ന ഒരു രംഗം അവിടെ കാണാൻ സാധിക്കും എന്നാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. 30 സൂറത്തു സുമറിലെ ആയത്തും ഇതിന് സമാനമായ, 39 അധ്യായം സൂറത്ത് സുമറിലെ ആയത്തിലും ഇതിനു സമാനമായ ആശയം അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താ പറയുന്നത്? വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ, ഫസ്വഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്, ആകാശഭൂമികളിലുള്ളതെല്ലാവരും നിലംപതിക്കും. ثم نفخ فيه اخرى രണ്ടാമതൊരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെട്ടാൽ, ഫഇദാഹും ഖിയാമൻ യൻറൂൻ, അപ്പോൾ അവരതാ എഴുന്നേറ്റ് നിന്ന് നോക്കുകയാണ്. ഇത് സൂറത്തു സുമറിലെ ആയത്താണ്. അടുത്ത ആയത്തിലും സൂറത്തു റൂമിലെ 25-ാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ കഴിയും. മിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു. അൻ തഖൂമ അസ്സമാഉ വൽ അർദു ബിഅംരിഹി ثم دعاكم دعوة من الارض ഇദാ അൻതും തഖ്റുജൂൻ, ആകാശഭൂമികൾ അതിങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ തെളിവുകളിൽപ്പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. സുമ്മദ ആക്കും ദഅവതൻ, പിന്നെ അള്ളാഹു നിങ്ങളെ ഒരു വിളി വിളിച്ചാൽ, മിനൽ അർദ് ഇദാ അൻതും തഖ്റുജൂൻ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നവരാണ്. മണ്ണിനടിയിൽ കിടന്നിരുന്ന ഓരോ ശരീരവും എഴുന്നേറ്റ് പുറത്തു വരും, എല്ലാവരും പുറത്തു വരും. ആരാണ് ആദ്യം പുറത്തു വരുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന സയ്യിദു വിൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. അന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർദ്, ഞാനാണ് ആദ്യമായി ഭൂമി പിളർന്ന് പുറത്തു വരുന്നവൻ, ആദ്യമായി ഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുന്നവൻ ഞാനായിരിക്കും, നബിയായിരിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും ആദ്യമായി പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആൾ എന്ന് ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാ ആളുകളെയും അതിനുശേഷം അള്ളാഹു പുനർജീവിപ്പിക്കും. കുല്ലുബിനി ആദമയുബുല ഇല്ലാ അജബുദ്ദനബ്, ആദം സന്തതികൾ പൂർണ്ണമായും നശിക്കും അവൻ്റെ അജബുദ്ദനബ് ഒഴികെ, നട്ടെല്ലിൻ്റെ അവസാനത്തെ കശേരുവിലെ ഒരു ചെറിയ ഭാഗം അത് നശിക്കാതെ മണ്ണിലുണ്ടാകും. മിൻഹു ഖുലിഖ ഇബ്നു ആദം വമിൻഹു യുറക്കബ്, ആ നട്ടെല്ലിൻ്റെ അവസാനത്തെ ഭാഗത്തിലെ ഒരു ചെറിയ ഭാഗത്തു നിന്ന്, അജബുദ്ദനബിൽ നിന്ന് ആണ് മനുഷ്യൻ പിന്നീട് സൃഷ്ടിക്കപ്പെടുക. അതിൽ നിന്നാണ് പിന്നീട് അവനെ പുനഃസംഘടിപ്പിക്കപ്പെടുക. ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ എവിടെയായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്, അവൻ്റെ ഐഹിക ജീവിതത്തിന് ശേഷം എന്തായിരുന്നു അവൻ്റെ അവസ്ഥ എന്നിങ്ങനെ ചിന്തിച്ചാൽ എന്തായിരുന്നു അവസ്ഥ? അല്ലേ, ഒന്നുമല്ലാതിരുന്നു, ചിതലരിച്ചു പോയ ശരീരങ്ങളായിരുന്നു, നുരുമ്പിച്ചു പോയ എല്ലുകളായിരുന്നു. എല്ലുകളില്ല, എല്ലുകളെല്ലാം നുരുമ്പിപ്പോയി, ശരീരം ചിതലരിച്ചു. അല്ലേ, വെള്ളത്തിൽ മുങ്ങി മരിച്ചവൻ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവൻ്റെ ശവരശരീരം ഇറങ്ങിച്ചെന്ന് മത്സ്യങ്ങൾ, അതല്ലെങ്കിൽ മറ്റു വെള്ളത്തിലെ ജീവജാലങ്ങൾ കൊത്തിയെടുത്ത് അവയുടെ ഭക്ഷണമായി, അത് വിസർജ്യ വസ്തുവായി വെള്ളത്തിൽ അലിഞ്ഞു ചുർന്നു. അല്ലേ, തീ പൊള്ളലേറ്റു മരിച്ചവൻ, അതല്ലെങ്കിൽ കത്തി മരിച്ചവൻ കത്തിയെരിഞ്ഞു, ശവശരീരങ്ങളെ ചിതയിൽ ദഹിപ്പിച്ച ശവശരീരങ്ങൾ അത് കത്തിക്കരിഞ്ഞതിൻ്റെ ചാരം പല പുഴകളിൽ ഒഴുക്കിക്കളഞ്ഞു. എന്തുമാകട്ടെ, എവിടെയാണോ അവൻ്റെ ഭൗതിക ശരീരം, ഏത് രൂപത്തിലാണോ, ഏതെല്ലാം പ്രദേശങ്ങളിലാണോ അത് നശിച്ച് നാമാവശേഷമായിപ്പോയത്, എവിടെയായിരുന്നാലും അവൻ പുനർജീവിപ്പിക്കപ്പെട്ട് വിചാരണയുടെ നാളിൽ അള്ളാഹുവിലേക്ക് ഓടുന്ന ഒരു രംഗമാണ് നമുക്ക് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നുകൂടെ ആയത്ത് ശ്രദ്ധിക്കൂ. മനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ, ഫഇദാഹും മിനൽ അജ്ദാസ്, അപ്പോഴതാ അവർ ഖബറിടങ്ങളിൽ നിന്ന് ഇലാ റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിലേക്ക്, യൻസിലൂൻ ധൃതി പിടിച്ച് പോകുന്നവരാണ്, ഓടിപ്പോകുന്നവരാണ്. അടുത്ത ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. കാലു, ആ ഓട്ടത്തിനിടയിൽ പുനർജീവിപ്പിക്കപ്പെട്ട ആളുകൾ അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ. വൈലുൻ, നാശം എന്നാണ് അർത്ഥം. യാ വൈലന, ഞങ്ങളുടെ നാശമേ. മൻ, ആരാണ് ബഅസന, ഞങ്ങളെ പുനർജീവിപ്പിച്ചത്? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കാലു, അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മൻ ആരാകുന്നു ബാസന ഞങ്ങളെ ജീവിപ്പിച്ചത്? മിമ്മർക്കതിന, ഞങ്ങളുടെ ഉറക്കസ്ഥലത്ത് നിന്ന്, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന്, ആരാണ് ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന്, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്? ഹാദാ, ഇത്, മാ വഅദ റഹ്മാൻ, മാ വഅദ, കരാർ ചെയ്തതാണ്, അർറഹ്മാൻ, പരമകാരുണ്യകൻ, അഥവാ അള്ളാഹു കരാർ ചെയ്ത കാര്യമിതാണ്. ആ അള്ളാഹു കരാർ ചെയ്തിരുന്ന കാര്യമുണ്ടായിരുന്നല്ലോ, അതാണിത്. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ സത്യം പറഞ്ഞിരുന്നതും, പ്രവാചകന്മാർ പറഞ്ഞിരുന്ന ആ സത്യം, പരമകാരുണ്യകൻ കരാർ ചെയ്തിരുന്ന ആ കാര്യം, അതാണിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഹാദാ, ഇത്, മാ വഅദ റഹ്മാൻ, പരമകാരുണ്യകൻ കരാർ ചെയ്തതും, വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ സത്യം പറഞ്ഞതുമായിട്ടുള്ള കാര്യമാണിവിടെ സംഭവിച്ചിട്ടുള്ളത്. ഖാലു, അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മൻ ബഅസന, ആരാണ് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്? മിൻ മർക്കദിന, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്തു നിന്ന്. ഹാദാ മാ വഅദ റഹ്മാൻ, ഇത് പരമകാരുണ്യകൻ്റെ കരാർ തന്നെയാണ്. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ പറഞ്ഞ ആ സത്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് അവർ പറയുകയും എന്നിട്ട് അള്ളാഹുവിലേക്ക് ഓടിപ്പോവുകയും ചെയ്യും എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു അത്ഭുതമാണ്. എന്താ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്? രണ്ട് രൂപത്തിൽ അത് വിശദീകരിക്കപ്പെട്ടതായി ചില തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കുന്നു. ഒന്ന്, പരലോകത്ത് പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്നതിനു മുമ്പ് ഒരു ചെറിയ മയക്കം, ഒരു ഉറക്കം ഖബറിൽ മനുഷ്യനുണ്ടാകും എന്ന് പറയുന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ അതേസമയം ഖബർ രക്ഷാശിക്ഷകളുടെ ലോകമാണ്. ശിക്ഷയും രക്ഷയും ഖബറിലുണ്ടാകും. അത് തർക്കത്തിന് ഇടയില്ലാത്ത വിധം വ്യക്തമായ, ധാരാളം ഹദീസുകളിൽ വ്യക്തമായ സംഗതിയാണ്. ആ ശിക്ഷ പരലോകത്തെക്കുറിച്ച് ആപേക്ഷികമായി, ഖബറിലെ ശിക്ഷ വളരെ ശക്തമാണെങ്കിലും അത് പരലോകത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത് ഏറെക്കുറെ കുറച്ചൊരാശ്വാസമായിരുന്നു. അതിനുശേഷം ഇതാ ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നു, മഹ്ഷറിൽ ഒരുമിക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലക്കുള്ള ഒരു സംസാരമാണ് ഇവിടെ ഈ വാചകങ്ങൾ കൊണ്ട്, വിലാപവാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന് പല വിധത്തിലുള്ള ഉത്ബോധനങ്ങൾ ലഭിച്ചാലും, ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നാലും, മുന്നറിയിപ്പുകൾ നൽകിയാലും അതിനെയെല്ലാം അവഗണിച്ച് ജീവിക്കും. അത് മനുഷ്യൻ്റെ ഒരു പൊതു രീതിയാണ്. പലപ്പോഴും തങ്ങളുടെ പഠനകാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴാണ് വിലപിക്കുക? റിസൾട്ട് വരുമ്പോഴാണ്, അല്ലേ? റിസൾട്ട് വരുമ്പോഴാണ്. ജീവിതത്തെ സീരിയസായി, ഗൗരവമായി കാണാത്ത പല ആളുകൾ, അവർ അവരുടെ ജീവിതത്തിൻ്റെ മിക്ക സമയവും വിനോദത്തിനും ആസ്വാദനത്തിനും വേണ്ടി മാറ്റിവെച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് ഞാനെൻ്റെ ജീവിതം നന്നായി ചെയ്തില്ലല്ലോ, എനിക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്യാമായിരുന്നല്ലോ എന്ന ആളുകൾ പലപ്പോഴും വിലപിക്കാറുള്ളത്. എന്നതുപോലെയാണ് പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകളെ മറികടന്നു, വിശുദ്ധ ഖുർആനിൻ്റെ താക്കീതുകളെ അവഗണിച്ചു കളഞ്ഞു, ഉത്ബോധകരുടെ ഉത്ബോധനത്തെ പരിഹാസപൂർവം തള്ളിക്കളയുന്ന ആളുകൾ മരണത്തെ മുന്നിൽ കാണുമ്പോൾ പിന്നെ വിലപിക്കുകയാണ്. റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കടന്ന് വിലപിക്കുകയാണ്, അല്ലേ? മരിക്കാങ്ങനെ മരണം മുന്നിൽ കാണുമ്പോൾ പറയും, പടച്ചോനെ കുറച്ചും കൂടെ സമയം തരുമോ, ഞാൻ നന്നായി ജീവിക്കാം. പരലോകത്ത് പുനർജീവിപ്പിക്കപ്പെടുമ്പോൾ പറയുന്ന വാചകങ്ങളാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. മഹ്ശറയിൽ കിതാബ്, കർമ്മരേഖ കയ്യിൽ കൊടുക്കുമ്പോൾ മനുഷ്യൻ പറയും, മാലി ഹാദൽ കിതാബ്, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, എനിക്ക് നന്നായി ജീവിച്ചാൽ മതിയായിരുന്നു. യാ ലൈത ഹാകാനത്തിൽ ഖാലിയ, മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ വിലപിക്കുകയാണ്. നരകത്തെ കാണുമ്പോൾ, നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ വിലപിക്കുകയാണ്. എന്താ പറയുന്നത്? ലൗ കുന്ന നസ്മഉ ഔ നഖിൽ മാ കുന്ന ഫി അസ്ഹാബിസ് സഗീർ, അന്ന് ആളുകൾ പറയുന്നതൊന്ന് കേട്ടാൽ മതിയായിരുന്നു, അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. എന്നാൽ നരകത്തിൽ ആളാകുമായിരുന്നില്ല. നരകത്തിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ വിലപിക്കുകയാണ്. പടച്ചോനെ ഒന്ന് കരകയറ്റി തരുമോ, നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ട് ഞങ്ങൾ ചെയ്തിരുന്നതല്ലാത്ത സൽക്കർമ്മങ്ങൾ ചെയ്തു ജീവിക്കാം, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരുമോ, നരകത്തിൽ കടന്ന് വിലപിക്കുകയാണ്. ആ രൂപത്തിലുള്ള വാക്കുകളാണ് മനുഷ്യനെ അള്ളാഹു പരലോകത്ത് പുനർജീവിപ്പിക്കുമ്പോൾ അവൻ്റെ ഒരു വിലാപമായി, അവൻ്റെ ഒരു ഞെട്ടലിൻ്റെ വാചകമായി, എല്ലാ പ്രതീക്ഷകളും മറ്റുപോയതിൻ്റെ ഒരു സംസാരമായി യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്നത്. അതാണ് അള്ളാഹുവിടെ ഉദ്ധരിക്കുന്നത്. കാലു അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മംബഅസന, ആരാണ് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്, മിമ്മർഖദിന, ഞങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന്. ഹാദാമാവായദ റഹ്മാൻ, അന്ന് ഞങ്ങളോട് അള്ളാഹു പറഞ്ഞിരുന്നു, അതിനെ ഞങ്ങൾ അവഗണിച്ചു. അല്ലേ, ഖബറിൽ പരലോകത്ത് അവിശ്വസിക്കുന്ന ആളുകളുണ്ട്, പരലോകത്തിൽ വിശ്വസിച്ചിട്ടും പരലോകത്തെ മറന്നു ജീവിക്കുന്ന ആളുകളുണ്ട്. എല്ലാം അറിയാം, ഖബറുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട്, അല്ലേ, അള്ളാഹുവിനെ കണ്ടുമുട്ടണം, സിറാത്തുണ്ട്, മീസാനുണ്ട്, ഖബറുണ്ട്, ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, എല്ലാം അറിയാമായിരുന്നു. എന്നിട്ടും എല്ലാം അവഗണിച്ച് പരമാവധി ഐഹിക ജീവിതത്തെ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളും അവിടെ എത്തിയാൽ പറയും, മംബഅസനാമി മർഖദിന ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇദാ, ഇത് അന്ന് അള്ളാഹു നൽകിയ കരാറാണ്. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ. ഇതിന് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞതാണ്, എവിടെ നിങ്ങളുടെ കരാർ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ കൊണ്ടുവരൂ നിങ്ങളുടെ കരാർ. അവർ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ആ കരാർ നേർക്കുനേരെ കണ്ണു തുറന്ന് ജീവിതാനുഭവമായി സ്വന്തം മുന്നിൽ ആ കരാറിങ്ങനെ എത്തി നിൽക്കുമ്പോൾ വിവസ്ത്രരായി നഗ്നബാധരായി ആളുകൾ പുനരുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അപ്പോഴുണ്ടാകുന്ന വാചകങ്ങളാണ് ഈ ആയത്തിലൂടെ ഉദ്ധരിക്കുന്നത്. രണ്ട് ആയത്തുകളും ഒരിക്കൽ കൂടി അവയുടെ വാക്കുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിക്കുക. വനുഫിഹ, ഊതപ്പെടും, ഫിസൂർ, കാഹളത്തിൽ, ഫഇദാഹും, അപ്പോഴതാ അവർ, മിനൽ അജ്ദാസ്, ഖബറിടങ്ങളിൽ നിന്ന്, ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരുടെ രക്ഷിതാവിലേക്ക് ധൃതി പിടിച്ചു പോകുന്നവരായിരിക്കും. ഖാലൂ, അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മം ബഅസന, ആരാണ് ഞങ്ങളെ പുനരെഴുന്നേൽപ്പിച്ചത്, പുനർജീവിപ്പിച്ചത്, മിമ്മർഖദിന, ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന്. ഹാദാമാ വഅദ റഹ്മാൻ, ഇത് പരമകാരുണ്യകൻ കരാർ ചെയ്തതാകുന്നു. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ അന്ന് ഞങ്ങളോട് പറഞ്ഞ സത്യവും അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്കവർ പോകും എന്നാണ് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത്. പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന, ജീവിതവിജയം നേടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: സൂറ യാസീൻ അടിസ്ഥാനമാക്കിയുള്ള ഖുർആൻ പഠനം ഹൃദയവസന്തം കേട്ടുവല്ലോ. അവതരിപ്പിച്ചത് നിഷാദ് സലഫി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെമറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെമറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല. അള്ളാഹുവിൽ നിന്ന് അല്ലാതെ അറിയുന്നെങ്കിൽ ലവജദൂഫിഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

0: ആത്മാക്കൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു. തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് യൂസുഫിലെ 29, 30, 31 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 29. യൂസുഫു, യൂസുഫേ, ആരിദ്, നീ തിരിഞ്ഞുകളയുക അഥവാ അവഗണിച്ചേക്കുക. അൻഹാദ, ഇതിനെപ്പറ്റി. വസ്തഗ്ഫിരി, പെണ്ണേ നീ പാപമോചനം തേടുകയും ചെയ്യുക. ലിദം

0: അഥവാ അബദ്ധക്കാരിൽപ്പെട്ടവൾ.
1: യൂസുഫ് അഅ്രിദ് അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബിക് ഇന്നകി കുന്തി മിനൽ ഖാത്തിഇൻ.
2: യൂസുഫ്, നീ ഇതിനെപ്പറ്റി അവഗണിച്ചേക്കുക. സുലൈഖ, നീ നിന്റെ പാപത്തിന് പാപമോചനം തേടുകയും ചെയ്യുക. നിശ്ചയമായും നീ തെറ്റുകാരിൽപ്പെട്ടവളായിരിക്കുന്നു.
3: രണ്ടുപേരുടെയും മൊഴിയിൽ അവനവന്റെ നിരപരാധിത്വവും മറ്റേയാളുടെ മേലുള്ള ആരോപണവും ഉള്ളതുകൊണ്ട് ഒരാളുടെ മേൽ കുറ്റം ചുമത്തുവാൻ എന്തെങ്കിലും തെളിവ് വേണമല്ലോ. സ്ത്രീയുടെ സ്വന്തക്കാരിൽ നിന്ന് തന്നെ ഒരാൾ മുമ്പോട്ട് വന്നു. അവൻ അവളെ പിടികൂടാൻ ചെന്നതാണെങ്കിൽ കുപ്പായത്തിന്റെ മുൻവശവും, അവൾ അവനെ പിടികൂടാൻ ചെന്നതാണെങ്കിൽ കുപ്പായത്തിന്റെ പിൻവശവുമായിരിക്കും കീറിയിരിക്കുക എന്ന് പറഞ്ഞു. നിഷ്പക്ഷമായ ഒരു തെളിവ് സമർപ്പണമാണല്ലോ ഇത്. നോക്കുമ്പോൾ കുപ്പായം കീറിയിരിക്കുന്നത് പിൻഭാഗത്തായിരുന്നു. ഇതിൽ നിന്ന് കാര്യം വെളിക്കു വന്നു. അസീസ് അവൾക്കു നേരെ ക്ഷോഭിച്ച് ശണ്ട കൂടുവാനോ കയർക്കുവാനോ മുതിരാതെ വിഷയം കൈകാര്യം ചെയ്തു. ഉപായവും സൂത്രവും പ്രയോഗിച്ച് തടിതപ്പുകയും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്നത് സ്ത്രീകൾക്ക് പൊതുവെയുള്ള ഒരു സ്വഭാവമാണ്. അതിൽ നിങ്ങൾക്ക് വലിയ സാമർഥ്യം തന്നെയുണ്ട്. അതിൽപ്പെട്ടതാണിതും എന്ന് പറഞ്ഞ് കുറ്റം ഭാര്യയുടേത് തന്നെയാണെന്നും സ്ഥാപിച്ചു. മേലിൽ ഇതിനെ തുടർന്ന് അനിഷ്ടകരമോ അപമാനകരമോ ആയ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അവളുടെ പക്കൽ വന്നുപോയ ഈ കൃത്യത്തെ കേവലം നിസാരമാക്കി അവഗണിച്ചു കളയണമെന്ന് അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമയെ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ അന്തരീക്ഷം ശാന്തമാക്കിയ ശേഷം, നിന്റെ പക്കൽ തെറ്റ് പറ്റിപ്പോയിട്ടുള്ളത് ഇനി നിഷേധിച്ചിട്ട് കാര്യമില്ല, പാപമോചനം തേടിക്കൊള്ളണം എന്ന് ഭാര്യയെയും ഉപദേശിച്ചു. കേസിന് തുമ്പുണ്ടാക്കുമാറ് തെളിവ് സമർപ്പിച്ച സാക്ഷി ആരായിരുന്നുവെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അവളുടെ സ്വന്തക്കാരിൽപ്പെട്ട ഒരു സാക്ഷി ഷാഹിദുമിൻ അഹ്ലിഹ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്വന്തത്തിൽപ്പെട്ടവർ കക്ഷിക്ക് ഗുണകരമായി തീരുന്ന തെളിവ് കൊണ്ടുവരുമ്പോൾ അതിൽ സംശയിക്കപ്പെടാമെങ്കിലും ദോഷകരമായി തീരുന്ന തെളിവ് കൊണ്ടുവരുന്നത് കൂടുതൽ വിശ്വസനീയമായിരിക്കുമല്ലോ. ഈ വിശേഷണത്തിൽ ആ സൂചന അടങ്ങിയിരിക്കുന്നതായി കാണാം. ആ സാക്ഷി അവളുടെ വീട്ടിലോ കുടുംബത്തിലോ പെട്ട ആളായിരുന്നുവെന്നും ഒരു ചെറിയ ശിശുവായിരുന്നുവെന്നും അല്ലെന്നുമൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്നിനും തെളിവില്ല താനും. ചെറിയ ശിശുവായിരുന്നുവെന്ന് കാണിക്കുന്ന ഒരു ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ദുർബലമത്രേ. സാക്ഷ്യം പറഞ്ഞത് ആരായാലും ശരി, സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ദുർവൃത്തരും തന്ത്രശാലികളുമാണെന്നല്ല ആ വാക്കിന്റെ താൽപ്പര്യം. സന്ദർഭത്തിൽ നിന്ന് അത് വ്യക്തമാണ്. യഥാർത്ഥത്തിൽ സുലൈഖയാണ് വാതിലടച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമക്ക് നേരെ വശീകരണ ശ്രമം നടത്തിയത്. എന്നിട്ടും പെട്ടെന്ന് ഭർത്താവിനെ കണ്ടപ്പോഴേക്കും യൂസുഫ് എന്റെ നേരെ ഇങ്ങോട്ട് വന്ന് ദുർവൃത്തിക്ക് ശ്രമം നടത്തിയതാണെന്ന് മറിച്ചാരോപിക്കുകയും അവനെ ശിക്ഷിക്കാതെ വിടരുതെന്ന് പറഞ്ഞ് അതിനെ ശക്തിപ്പെടുത്തുകയുമാണല്ലോ സുലൈഖ ചെയ്തത്. അത്രയുമല്ല, അങ്ങയുടെ വീട്ടുകാരുടെ നേരെ ഇത്തരം ദുർവൃത്തിക്ക് വരുന്നത് സാധാരണയിൽ കവിഞ്ഞ ഗൗരവം അർഹിക്കുന്നതാണെന്ന് കൂടി ധ്വനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പെട്ടെന്ന് അല്പമായ ഒരു ആലോചനയ്ക്ക് പോലും സമയമെടുക്കാതെ ഉപായം കണ്ടെത്തുന്ന ഈ സ്ത്രീ സഹജ സ്വഭാവത്തെപ്പറ്റിയാണ് നിങ്ങളുടെ തന്ത്രം വമ്പിച്ചത് തന്നെ എന്ന് പറഞ്ഞത്. അസീസിന്റെ ഭാര്യ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം കീറിയ സംഭവം ബൈബിൾ സ്പർശിച്ചിട്ടില്ല. അതിൽ ഈ രംഗം വിവരിച്ചതിന്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു: യോസേഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നു. അതുകൊണ്ട് യജമാനന്റെ ഭാര്യ അവന്റെ മേൽ കണ്ണുവച്ചു. അവൻ സമ്മതിക്കാതിരുന്നു. അവൾ പലതും പറഞ്ഞു നോക്കി. അവൻ അനുസരിച്ചില്ല. ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ അവൾ അവന്റെ വസ്ത്രം പിടിച്ചു. എന്നോടുകൂടി ശയിക്ക എന്ന് പറഞ്ഞു. അവൻ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടു പുറത്തേക്കോടി. അവൾ വീട്ടിലുള്ളവരോട്, കണ്ടോ, നമ്മെ ഹാസ്യമാക്കാൻ അവൻ അഥവാ ഭർത്താവ് ഒരു എബ്രയാനെ കൊണ്ടുവന്നിരിക്കുന്നു. അവൻ എന്റെ കൂടെ ശയിക്കാൻ വന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചു. അവൻ വസ്ത്രം എന്റെ അടുക്കൽ ഇട്ടുപോയി. യജമാനൻ വന്നപ്പോഴും ആ വണ്ണം തന്നെ പറഞ്ഞു. യജമാനന് കോപം ജ്വലിച്ചു. അവനെ പിടിച്ചു രാജാവിന്റെ കാരാഗ്രഹത്തിലാക്കി. ഉൽപ്പത്തി 39 7 മുതൽ 21 വരെ. കാരാഗ്രഹത്തിലാക്കിയതിന് മുമ്പ് നടന്നതും തുടർന്നുള്ള വചനങ്ങളിൽ കാണുന്നതുമായ വിവരങ്ങളൊന്നും ബൈബിളിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടില്ല.
0: വചനം 30. വഖാല, പറയുകയും ചെയ്തു. നിസ്വത്തുൻ, ചില സ്ത്രീകൾ. ഫിൽ മദീനത്തി, പട്ടണത്തിലുള്ള. ഇമ്രഅത്തു, സ്ത്രീ അഥവാ ഭാര്യ. അൽ അസീസി, അസീസിൻ്റെ. തുറാവിദു, വശീകരണ ശ്രമം നടത്തുന്നു. ഫതാഹ, അവളുടെ വാലിയക്കാരനോട് അഥവാ യുവാവിനോട്. അൻ നഫ്സിഹി, അവനു വേണ്ടി. അഥവാ അവനെ വശീകരിക്കുവാൻ. കദ് ഷഗഫഹ, അവൾക്ക് ഉള്ളിൽ പൂകിയിട്ടുണ്ട് അഥവാ മനം കവർന്നിട്ടുണ്ട്. ഹുബ്ബൻ, സ്നേഹത്താൽ. ഇന്ന, നിശ്ചയമായും നാം. ലനറാഹ, അവളെ കാണുക തന്നെ ചെയ്യുന്നു. ഫീ ളലാലിൻ, വഴിപിഴവിലായി. മുബീനിൻ, വ്യക്തമായ.

0: പട്ടണത്തിലുള്ള ചില സ്ത്രീകൾ പറയുകയും ചെയ്തു, അസീസിന്റെ സ്ത്രീ അഥവാ ഭാര്യ അവളുടെ വാലിയക്കാരനെ വശീകരിക്കുവാൻ ശ്രമം നടത്തുന്നു. അവനോടുള്ള പ്രേമം അവളുടെ മനം കവർന്നിരിക്കുന്നു. നിശ്ചയമായും നാം അവളെ വ്യക്തമായ വഴിപിഴവിലായി കാണുക തന്നെ ചെയ്യുന്നു.
1: വചനം 31. ഫലമ്മാ സമിഅത്, അങ്ങനെ അവൾ കേട്ടപ്പോൾ, ബിമക്കിരിഹിന്ന, അവരുടെ തന്ത്രത്തെപ്പറ്റി, അർസലത്ത്, അവൾ അയച്ചു അഥവാ ആളയച്ചു, ഇലൈഹിന്ന, അവരിലേക്ക്, വഅഅതദത്ത്, അവൾ ഒരുക്കുകയും ചെയ്തു, ലഹുന്ന, അവർക്ക് വേണ്ടി, മുത്തകഅൻ, ചാരിയിരിക്കത്തക്ക സദസ്സ് അല്ലെങ്കിൽ വിരുന്ന് സദസ്സ്, വഅഅതത്ത്, അവൾ കൊടുക്കുകയും ചെയ്തു, കുല്ലവാഹിദത്തിൻ, എല്ലാ ഓരോരുവൾക്കും, മിൻഹുന്ന, അവരിൽ നിന്നുള്ള, സിക്കീനൻ, ഒരു കത്തി, വഖാലത്ത്, അവൾ പറയുകയും ചെയ്തു, ഉഖ്റുജ്, നീ പുറപ്പെടുക അഥവാ പ്രത്യക്ഷപ്പെടുക, അലൈഹിന്ന, അവരിൽ, ഫലമ്മാ റഅയ്നഹു, അങ്ങനെ അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ, അക്ബർനഹു, അദ്ദേഹത്തെപ്പറ്റി വിസ്മയിച്ചുപോയി, വഖത്തഅന, അവർ മുറിച്ചു കളയുകയും ചെയ്തു, ഐദിയഹുന്ന, അവരുടെ കൈകളെ, വഖുൽന, അവർ പറയുകയും ചെയ്തു, ഹാശ, പരിശുദ്ധി വാഴ്ത്തുന്നു, ലില്ലാഹി, അല്ലാഹുവിന്, മാഹാദാ, ഇതല്ല അല്ലെങ്കിൽ ഇവനല്ല, ബഷറൻ, ഒരു മനുഷ്യൻ, ഇൻഹാദാ, ഇതല്ല അല്ലെങ്കിൽ ഇവനല്ല, ഇല്ലാ മലക്കുൻ, ഒരു മലക്കല്ലാതെ, കരീമുൻ, മാന്യനായ.

0: അവർ തങ്ങളുടെ കൈകളെ മുറിപ്പെടുത്തുകയും ചെയ്തു. അവർ പറയുകയും ചെയ്തു, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, ഇതൊരു മനുഷ്യനല്ല, ഇത് മാന്യനായ ഒരു മലക്കല്ലാതെ മറ്റാരും അല്ല.
1: യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ യജമാനനെ കുറിച്ചാണ് അൽ അജീസ് എന്ന് പറഞ്ഞത്. മുമ്പ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് അദ്ദേഹത്തിന്റെ സാക്ഷാൽ പേരല്ല. പ്രതാപശാലി, മഹാൻ, ശക്തൻ, വീര്യപ്പെട്ടവൻ, യോഗ്യൻ, ഊക്കൻ, ബഹുമാന്യൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ സന്ദർഭം പോലെ ഉപയോഗിക്കപ്പെടാവുന്ന ഒരു വാക്കാണത്. മന്ത്രിമാരെ പോലെ മേലേക്കിടയുള്ള വ്യക്തികളെ സംബോധന ചെയ്യുമ്പോൾ ആ വാക്ക് ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് അദ്ദേഹം അന്നത്തെ രാജഭരണത്തിലെ ഉന്നതനായ ഒരാളായിരുന്നുവെന്ന് മനസ്സിലാക്കാം. അക്ബറ എന്ന ക്രിയയുടെ സാക്ഷാൽ അർത്ഥം വലുതാക്കി അഥവാ വലുതായി തോന്നി എന്നാകുന്നു. ആശ്ചര്യകരമായ വല്ലതും കണ്ട് അമ്പരപ്പും വിസ്മയവും തോന്നുമ്പോഴാണ് അത് ഉപയോഗിക്കപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ ഉദ്ദേശാർത്ഥമെന്ന നിലക്ക് വിസ്മയിച്ചു എന്ന് നാം അർത്ഥം കൽപ്പിച്ചത്. മുത്തക്ക് എന്ന പദത്തിന് ചാരിയിരിക്കപ്പെടാവുന്ന വസ്തു എന്നത്രേ വാക്കർത്ഥം. മെത്ത, സോഫ, തലയിണ മുതലായ വിരിപ്പ് വിധാനങ്ങളെ ഉദ്ദേശിച്ചാണ് അത് സാധാരണ പറയപ്പെടാറുള്ളത്. അവയിൽ ഇരുന്ന് കഴിക്കപ്പെടുന്ന പഴവർഗം മുതലായ സുഖഭോജ്യ വസ്തുക്കളെ ഉദ്ദേശിച്ചും പറയപ്പെടാം. ആ സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന വിരുന്നൊരുക്കങ്ങളാണിവിടെ ഉദ്ദേശ്യം. അതിൽ കത്തികൊണ്ട് മുറിച്ച് തിന്നേണ്ടുന്ന പഴവർഗങ്ങളും ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാകുന്നു. മക്ർ എന്ന വാക്കിന് വഞ്ചന, കുതന്ത്രം, കൗശലം, തന്ത്രം, കുസൃതി എന്നിങ്ങനെ സന്ദർഭോചിതം അർത്ഥങ്ങൾ വരും. മക്രഹുന്ന, അവരുടെ കുസൃതി എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ആ സ്ത്രീകൾ അവളെപ്പറ്റി കുറ്റവും ആക്ഷേപവും പറഞ്ഞതും അത് പ്രചരിപ്പിച്ചതുമാകുന്നു. ആശ്ചര്യവും അതിശയവും തോന്നുമ്പോൾ സുബ്ഹാനല്ലാഹി എന്ന് പറയാറുള്ളതുപോലെ അതേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു വാക്കാണ് ഹാഷലില്ലാഹി എന്നതും. യൂസുഫും സുലൈഹയും തമ്മിൽ നടന്ന സംഭവം പട്ടണത്തിൽ അഥവാ ഈജിപ്തിൽ പ്രചരിച്ചു. സ്ത്രീകൾക്കിടയിൽ അഥവാ കുലീന സ്ത്രീകളിൽ പ്രത്യേകിച്ചും അതൊരു സംസാര വിഷയമായി. അസീസിൻ്റെ പത്നിസ്ഥാനം അലങ്കരിക്കുന്ന ഒരു മഹദി തൻ്റെ അടിമച്ചെറുക്കനെ പ്രേമിക്കുന്നു. അവൾ അതിൽ ലയിച്ചുപോയിരിക്കുന്നു, അവൾ പിഴച്ചുപോയി എന്നിങ്ങനെ അവർ പറഞ്ഞു തുടങ്ങി. വിവരം സുലൈഹ അറിഞ്ഞു. അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും തൻ്റെ ഒഴിവ് കഴിവ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും അവൾ ഒരു സൂത്രം പ്രയോഗിച്ചു. തന്നെപ്പറ്റി ആരോപണവും കുറ്റവും പറയുന്ന സ്ത്രീകൾക്ക് കേമമായ ഒരു വിരുന്ന് സദസ്സൊരുക്കി അവരെയൊക്കെ ക്ഷണിച്ചു വരുത്തി. ഭക്ഷ്യവിഭവങ്ങളുടെ കൂട്ടത്തിൽ കത്തികൊണ്ട് മുറിച്ച് തിന്നേണ്ടുന്ന പഴവർഗ്ഗങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും കത്തിയെടുത്ത് മുറിച്ച് തിന്നുമ്പോൾ പെട്ടെന്ന് ആ സദസ്സിൽ ചെന്ന് പ്രത്യക്ഷപ്പെടുവാൻ യൂസഫ് നബി അലൈഹിസ്സലാമയോട് കൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കാണേണ്ട താമസം അദ്ദേഹത്തിൻ്റെ അസാധാരണ സൗന്ദര്യവും നിരുപമമായ കോമളാകൃതിയും കണ്ട് സ്ത്രീകൾ മതിമറന്നുപോയി. അതൊരു മനുഷ്യരൂപമാണെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. ആകാശത്തുനിന്ന് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന ഒരു മലക്കായിരിക്കുവാനേ തരമുള്ളൂ എന്നവർ അഭിപ്രായപ്പെട്ടു. ശ്രദ്ധ മുഴുവനും യൂസഫിലേക്ക് തിരിഞ്ഞതുകൊണ്ട് കയ്യിലുള്ള കത്തിയും പഴവർഗ്ഗങ്ങളും അവർ മറന്നു കളഞ്ഞു. യന്ത്രം കണക്കെ കൈകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ സ്വന്തം കൈകൾ അവർ സ്വയം ചെത്തി മുറിയാക്കിയത് അവർ അറിഞ്ഞില്ല. ഇത്രയുമായപ്പോൾ തൻ്റെ ഉദ്യമത്തിൽ താൻ വിജയിച്ചുവെന്ന് കണ്ട് സുലൈഹ അവരുടെ നേരെ തിരിഞ്ഞു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തു യൂസുഫ് 29, 30, 31 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق دارم പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.

0: പീസ് റേഡിയോ പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശ മുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലില്ലാഹി മിൻ അസ്മാഇഹി 90
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: ഹിഫ്ദുൽ ഖുർആൻ. ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും. ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 5 ന്റെ പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ്

0: ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജ്ജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
0: അതായത്
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
0: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിശ്വഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ, കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് പ്രസിദ്ധ കാര്യ മഹ്മൂദ് അൽ ചിത്താനിയുടെ പാരായണമാണ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് പ്രസിദ്ധ കാര്യ മഹ്മൂദ് അൽ ഷിത്താനിയുടെ പാരായണമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
2: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.

0: أم تسألهم خرجا فخراج ربك خير وهو خير الرازقين.
1: جزاكم الله خيرا. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ശ്രവിച്ചത് വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തു അൽ മുഅ്മിനൂൻ 51 മുതൽ 72 കൂടിയ വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ 1 മുതൽ 155 വരെയുള്ള വചനങ്ങളാണ് തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് അൽ അജ്മി.
3: സൂറത്തു ആലി ഇംറാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

المسيح عيسى بن مريم وجيها في الدنيا والآخرة ومن المقربين.

وحكمة ثم جاءكم رسول مصدق لما معكم مصدق

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലു ഇമ്രാൻ 1 മുതൽ 155 വരെയുള്ള വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് അൽ അജ്മി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി, അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു, ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 36-ാമത്തെ വചനത്തിൻ്റെ ബാക്കിയാണ് ഇന്ന് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 36 ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കൃത്യമായി കേൾക്കുന്നതോടൊപ്പം പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അതിനല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 36-ാമത്തെ വചനത്തിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഫർ സലഫി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ അത്തഹ്സീനിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് ശ്രോതാക്കളെ നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത്. സൂറത്ത് മുജാദിലയിൽ നിന്നും 17-18 വചനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഹാഫിൽ അബ്ദുൽ ഷക്കൂർ ക്ലാസ് എടുക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 16 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 17-18 ആയത്തുകളാണ് എടുക്കുന്നത്.
6: لن تغني عنهم أموالهم ولا أولادهم من الله شيئا أولئك أصحاب النار هم فيها خالدون يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم ويحسبون أنهم على شيء ألا إنهم هم الكاذبون لن تغني عنهم
5: ഇവിടെ ഖുർആനിൽ ലാമിന് ശദ്ദ് കാണുമല്ലോ, തുടക്കത്തിൽ തന്നെ ലാമിന് ശദ്ദ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൻ തുകനിയ, തീരെ ഖുർആനും അത്ര ഓതാനൊന്നും അറിയാത്ത, തജീവി നിയമങ്ങളൊന്നും അറിയാത്ത ആളുകൾ അങ്ങനെ ഓതിയേക്കാമോ എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ ലാമിന് ശ്രദ്ധ കാണുന്നത് മുന്നത്തെ ആയത്ത് കൂട്ടി ഓതുന്ന സമയത്ത് അതിനെ ചേർത്ത് ഓതുമ്പോഴാണ്. അദാബും മുഹീനുല്ലൻ, മുഹീനുല്ലൻ അങ്ങനെ ഓതുമല്ലേ. ഇൻ കേസ് അങ്ങനെ ഓതിയാൽ മാത്രമാണ് ആ ശ്രദ്ധ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരാം. ഇല്ലെങ്കിൽ നമ്മൾ ഓതുന്നത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നെയായിരിക്കും, ലൻ തുഗ്നിയ അങ്ങനെ എടുത്തിട്ടാണ് ഓത്. അപ്പോൾ ശ്രദ്ധയില്ല. ലൻ തുഗ്നിയ സാക്കിന നൂന് ശേഷം ത ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ലൻ തുഗ്നിയ, തുഗ്നിയ വലിയൊരു പ്രയോഗം. പലപ്പോഴും തുഅനിയ എന്നോ അല്ലെങ്കിൽ പിന്നെ തുഗ്നിയ തുഗ എന്ന ഒരു ശബ്ദത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. തുഗ്നിയ എന്നാണ് ഇത്രയാണ് വേണ്ടത്. ഒരിക്കലും അയിന ആയിപ്പോരുത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ശബ്ദം തുഅനിയ എന്ന് ഒന്ന് ആവരുത്. അൻഹും അംവാലുഹും അൻഹും അ ഹംസ ഉച്ചരിക്കണം. അൻഹും അംവാലുഹു അല്ല, അൻഹും അ അൻഹും അംവാലുഹും അംവ സാകിന മീമിന് ശേഷം വ അംവ അംവാലുഹും വല. ഇവിടെയൊക്കെ മീം കൃത്യമായിട്ട് ഉച്ചരിക്കണം. വല ഔലാദുഹും മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. വല ഔലാദുഹും ഔലാദുഹും മിനല്ലാ സാക്കിന മീമിന് ശേഷം മീമ് വന്നാൽ ഇത് ഖാമുത്തമാസിൽ ഇത് ഖാം ബിഗുന്ന. അവിടെ ഇത് ഖാം ചെയ്തുകൊണ്ട് ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് ഇത് ഖാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വല ഔലാദുഹും മിനല്ലാഹി ഷൈഅ ഇങ്ങനെ കൃത്യമായിട്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഷൈഅ വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ കതിൽ നീട്ടാം. മദ് ഇവവ് എന്നാണ് അതിൻ്റെ പേര്. ഉലഇക ഉലഇക മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ കതിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. ഉലഇക അസ്ഹാബുൻ ഉലഇക അസ്ഹാബുൻ അസ്ഹാബു സ്വാദ് അസ്ഹാബല്ല അസ് സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മദ്യം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇല ആണ്. എല്ലാം ശ്രദ്ധിക്കണം. അസ്ഹാബ് അസ്ഹാബുൻ നൂൻ മുശദ്ദഖുന്ന നൂൻ ശദ്ദുണ്ട് മണിക്കണം. ഹും ഫീഹ ഖാലിദൂൻ ഹും ഫീ മീമസാക്കിനക്ക് ശേഷം ഫ വളരെയധികം ശ്രദ്ധിക്കണം. ഹും ഫീഹ അല്ല ഹും ഫിഹ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇത് കണ്ടിട്ട് തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് അല്ലെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സാക്കിന മീമിന് ശേഷം ഫ വരുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടൂല. അത് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞാൽ മാത്രമാണ് അങ്ങനെ തട്ടുകയുള്ളൂ. ഹും ഫി ഹും ഫി ഹും ഫിഹ ഖാലിദൂൻ ഖ ഖാലിദൂൻ ഖ ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖ ഖാലിദൂൻ ഖാലിദൂൻ അല്ല ഖ ഖാലിദൂൻ. അടുത്ത ആയത്ത് യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ യൗമ യബ്അസുഹു യബ്അസുഹുമു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ എന്ന അക്ഷരം, അതിൻ്റെ ഉച്ചാരണം സീനാവരുത്. യബ്അസു അല്ല യബ്അസു. അതുപോലെ തന്നെ സഅന് ദമ്മാണ്. ഇത് രണ്ടും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. യബ്അസുഹുമുല്ലാഹു യബ്അസുഹു യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ. വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖതൽ നീട്ടിക്കൊണ്ട് നിർത്താം. കൂട്ടി ഓതുകയാണ് ഖൈർ. ജമീഅൻ ഫയഹ്ലിഫൂൻ ഫയഹ്ലിഫൂൻ കൂട്ടി ഓതുമ്പോൾ ജമീഅൻ ഫ തൻവീന് ശേഷം ഫ വന്നാൽ ഇഖ്ഫ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ജമീഅൻ ഫയഹ്ലിഫൂന ഫയഹ് ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. പിന്നെ അവിടെ ഓതുന്ന സമയത്ത് ഫയഹ്ലിഫൂന എന്ന് ആയി പോകരുത്. ഫയഹ്ലിഫൂന ലഹു ഫയഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലകും കമാ കമ അല്ല ക കമാ. ഇതാണ് അക്ഷരം കൂടെ സിഫാത്തുകൾ കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുറാനിൻ്റെ പാരായണം വളരെ ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാനും ആസ്വദിക്കാനും അങ്ങനെ പാരായണം ചെയ്യാനൊക്കെ നമുക്ക് പറ്റും ഇൻഷാല്ലാ. ഫയഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലകും വയഹ്സബൂന അന്നഹും അലാ ഷൈ വയഹ്സബൂന അന്നഹും അലാ അന്നഹും നൂൻ മുശദ്ദഖുന്ന നൂൻ ശദ്ദുണ്ട് മണിക്കണം. അലാ ഷൈ ഹംസ ഉച്ചരിക്കണം വളരെ നേർത്ത ശബ്ദത്തിൽ. ഷൈ ഷൈ എന്നായി പോകരുത്, ഖൽഖല ആ രൂപത്തിൽ വരാൻ പാടില്ല. ഷൈ അലാ ഇന്നഹും അലാ ഇന്നഹും മദ് മുൻഫസിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. ഇന്നഹും നൂൻ ശബ്ദ് മണിക്കണം. ഇന്നഹും ഹുമുൽ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഇന്നഹും ഹു ഇന്നഹും ഹുമുൽ കാദിബൂൻ കാദിബൂൻ അല്ല കാദിബൂൻ ദാലിക കാദിബൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.
6: لن تغني عنهم أموالهم ولا أولادهم من الله شيئا أولئك أصحاب النار هم فيها خالدون يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم ويحسبون أنهم على شيء ألا إنهم هم الكاذبون
5: سورة مجادلة 17-18 ആയത്തുകളാണ് കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ബാറക്കല്ലാഹു ഫീക്ക്, ജസാകുമുല്ലാഹു ഖൈറ. അത്തഹ്സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്തു മജാദിലയിൽ നിന്നും 17-18 വചനങ്ങളുടെ ക്ലാസ്സാണ് കേട്ടത്. ഹാഫിദ് അബ്ദുൽ ശുക്കൂറാണ് ഇന്നത്തെ ക്ലാസ് നിയന്ത്രിച്ചത്.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم.

من تحتها الأنهار جنات تجري من تحتها الأنهار ويجعل لك

أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാൻ 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു

0: നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃവീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: نور على مر الزمان تألقا وأضاء للدنيا
2: طريقا. ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: بسم الله الرحمن الرحيم.
2: القارعة ما

القارعة ما القارعة وما أدراك ما القارعة وما

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഖാരിഅയുടെ പാരായണമാണ് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അഷെയ്ഖ് ഇബ്രാഹിം അൽ ജബ്രീൻ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അഹ്മാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറത്തുൽ അഅ്ല 1 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: അധ്യായം 87, സൂറത്തുൽ അഅ്ല, അത്യുന്നതൻ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: സബ്ബിഹ്, തസ്ബീഹ് ചെയ്യുക, സ്തോത്ര കീർത്തനം ചെയ്യുക, പ്രകീർത്തനം ചെയ്യുക. ഇസ്മ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ നാമം. അൽ അഅ്ല, അത്യുന്നതനായ, ഏറ്റവും മേലായ. നിന്റെ അത്യുന്നതനായ രക്ഷിതാവിന്റെ നാമത്തെ നീ സ്തോത്ര കീർത്തനം ചെയ്യുക.
6: വചനം 2.
4: അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവൻ. ഫസവ്വ, എന്നിട്ടു ശരിപ്പെടുത്തിയ.
5: അല്ലദീ ഖലഖ ഫസവ്വ,
4: അതായത് സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയവൻ.
6: വചനം 3.
4: വല്ലദീ ഖദ്ദറ, നിർണയിച്ചവനും വ്യവസ്ഥ ചെയ്തവനും. ഫഹദ, എന്നിട്ട് മാർഗദർശനം ചെയ്ത, വഴികാട്ടിയ.
5: വല്ലദീ ഖദ്ദറ ഫഹദ,
4: വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകിയവനും.
6: വചനം 4.
4: വല്ലദീ അഖ്റജ, പുറപ്പെടുവിച്ചവനും ഉൽപ്പാദിപ്പിച്ചവനും. അൽ മർആ, മേച്ചിൽ സ്ഥാനം, സസ്യലതാദികളെ. മേച്ചിൽ സ്ഥാനം അഥവാ സസ്യലതാദികൾ ഉൽപ്പാദിപ്പിച്ചവനും.
6: വചനം 5.
4: ഫജഅലഹു, എന്നിട്ടു അതിനെ ആക്കി. ഗുസാഅൻ, ചവറ്, ഉണക്കൽ. അഹ്വാ, ഇരുണ്ടത്, ചാമ്പൽ വർണ്ണമായത്.
5: ഫജഅലഹു ഗുസാഅൻ അഹ്വാ,
4: എന്നിട്ട് അതിനെ അവൻ ഇരുണ്ട ചാമ്പൽ വർണ്ണമുള്ളതായ ചവറാക്കി തീർക്കുകയും ചെയ്തു. അഥവാ അങ്ങനെയുള്ളവന്റെ നാമം.
7: 2, 3 വചനങ്ങളിലെ ആശയത്തെക്കുറിച്ച് സൂറത്തുൽ ഇൻഫിത്താർ 7-8, സൂറത്തുൽ ആബസ 19-20, സൂറത്തു ത്വാഹ 50 മുതലായ സ്ഥലങ്ങളിൽ വിവരിച്ചത് ഓർക്കുക. ഓരോ വസ്തുവിനും അതതിൻ്റെ രൂപം, പ്രകൃതി, ആകൃതി, സ്വഭാവം ആദിയായ കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തി സൃഷ്ടിച്ചുണ്ടാക്കുകയും അതതിനാവശ്യവും അനുയോജ്യവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും കന്നുകാലികൾ മുതലായ ജന്തുജീവികൾക്കെല്ലാം മേഞ്ഞു തിന്നുവാനുതകുന്ന സസ്യാദികളെ ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് അവ പച്ചവർണമായിരുന്നതിനു ശേഷം അവയെ ഉണങ്ങി ചാമ്പൽ വർണ്ണത്തിലും കരിമ്പിൻ വർണ്ണത്തിലുമുള്ള ചണ്ടിയും ചവറുമാക്കി തീർക്കുകയും ചെയ്യുന്നവൻ ആരോ അവൻ്റെ അതേ അത്യുന്നതനായ ആ ഏക രക്ഷിതാവിൻ്റെ നാമം പ്രകീർത്തനം ചെയ്യുവാനും അവനെ വാഴ്ത്തുവാനും അള്ളാഹു കൽപ്പിക്കുന്നു. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, നിന്റെ മഹാനായ റബ്ബിൻ്റെ നാമത്തെ സ്തോത്രകീർത്തനം ചെയ്യുക എന്ന് സൂറത്തുൽ വാഖിയയിൽ അവതരിച്ചപ്പോൾ അതു നിങ്ങൾ നിങ്ങളുടെ റുക്കുഇൽ ആക്കിക്കൊള്ളുവീൻ എന്നും സബ്ബിസ്മി റബ്ബിക്കൽ അഅല, നിന്റെ അത്യുന്നതനായ റബ്ബിൻ്റെ നാമത്തെ സ്തോത്രകീർത്തനം ചെയ്യുക എന്ന് ഈ സൂറത്തിൽ അവതരിച്ചപ്പോൾ അതു നിങ്ങളുടെ സുജൂദിൽ ആക്കിക്കൊള്ളുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉഖ്ബത്തു ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം വന്നിരിക്കുന്നു. ഇതനുസരിച്ചാണ് നമസ്കാരത്തിൽ റുക്കുഇൽ സുബ്ഹാന റബ്ബിയൽ അലീം, എൻ്റെ മഹാനായ റബ്ബിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു എന്നും സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല, അത്യുന്നതനായ റബ്ബിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു എന്നും നാം ചൊല്ലിവരുന്നത്.
6: വചനം 6.
4: സനഖരിഉക, നിനക്കു നാം ഓതിത്തരാം, നിന്നെ ഓതിക്കാം. ഫല തൻസ, അതിനാൽ നീ മറക്കുകയില്ല, അപ്പോൾ നീ മറക്കുകയില്ല.
5: സനഖരിഉക ഫല തൻസ,
4: നിനക്കു നാം ഓതിത്തരാം, അതിനാൽ നീ മറന്നു പോകുന്നതല്ല.
6: വചനം 7.
4: ഇല്ല, ഒഴികെ. മാഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചത്. ഇന്നഹു യഅലമു, നിശ്ചയമായും അവൻ അറിയും. അൽ ജഹ്റ, പരസ്യം ഉറക്കെയുള്ളത്. വമ, യാതൊന്നും. യഖ്ഫ, അവ്യക്തമാകുന്ന, മറഞ്ഞു പോകുന്ന.

0: അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ നിശ്ചയമായും അവൻ പരസ്യവും അവ്യക്തമായിരിക്കുന്നതും അറിയുന്നു.
1: വചനം 8.
0: വനുയസ്സിറുക, നിനക്ക് നാം എളുപ്പമാക്കുകയും ചെയ്യും, സൗകര്യപ്പെടുത്തുകയും ചെയ്യും. ലിൽ യുസ്റോ, കൂടുതൽ എളുപ്പമായതിലേക്ക്, ഏറ്റവും സുഗമമായതിലേക്ക്.
1: വനുയസ്സിറുക ലിൽ യുസ്റോ,
0: കൂടുതൽ സുഗമമായതിലേക്ക് നിനക്കു നാം സൗകര്യപ്പെടുത്തി തരുന്നതുമാണ്.
2: നബി സല്ലല്ലാഹു അലൈഹി സല്ലമക്ക് അവതരിക്കുന്ന വഹ്യുകളൊന്നും തന്നെ, അത് ഖുർആനാകട്ടെ അല്ലാത്തതാകട്ടെ, മറന്നു പോകാതിരിക്കത്തക്കവണ്ണം മലക്കു മുഖേന അള്ളാഹു തിരുമേനിക്ക് ഓതിക്കൊടുത്ത് മനസ്സിൽ ഉറപ്പിച്ചു കൊടുക്കുമെന്നും പിന്നേക്ക് ഓർമ്മ വച്ചിരിക്കേണ്ടുന്ന ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വല്ലതും അതിൽ ഉണ്ടെങ്കിൽ ആ ഭാഗം അള്ളാഹു മറപ്പിച്ചുകൂടായില്ലെന്നും അതുനിമിത്തം ദോഷമൊന്നും സംഭവിക്കാനില്ലെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നു. അള്ളാഹു എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്നവനാണ്. അതിനാൽ ഒരു കാര്യവും അവൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്നതല്ല എന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. റമദാൻ മാസത്തിൽ എല്ലാ രാത്രിയും ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കലും ഖുർആൻ പാഠം നോക്കലും പതിവായിരുന്നുവെന്നത് ഇവിടെ പ്രസ്താവ്യമാണ്. മതസംബന്ധമായും പ്രബോധന സംബന്ധമായും കൂടുതൽ എളുപ്പവും സുഗമവുമായ മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുറന്നു കിട്ടുവാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊടുക്കുമെന്നുകൂടി ഇതോടൊപ്പം അള്ളാഹു വാഗ്ദാനം നൽകുന്നു.
1: വചനം 9.
0: ഫദക്കിർ, ആകയാൽ നീ ഉപദേശിക്കുക, ഓർമ്മിപ്പിക്കുക. ഇന്നഫഅതി, ഉപകാരപ്പെട്ടെങ്കിൽ, ഫലം ചെയ്യുമെങ്കിൽ. അദ്-ദിക്റോ, ഉപദേശം, സ്മരണ.
1: ഫദക്കിർ ഇന്നഫഅതി ദിക്റോ,
0: ആകയാൽ നീ ഉപദേശിച്ചു കൊള്ളുക, ഉപദേശം ഫലപ്പെടുന്നുവെങ്കിൽ.
1: വചനം 10.
0: സയദ്ദക്കറു, ഉപദേശം സ്വീകരിച്ചു കൊള്ളും. മൈ യഖ്ഷ, ഭയപ്പെടുന്നവൻ.
1: സയദ്ദക്കറു മൈ യഖ്ഷ,
0: അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിച്ചു കൊള്ളുന്നതാണ്.
2: ഉപദേശം ഫലപ്പെട്ടേക്കുമെന്ന് തോന്നുന്നിടത്ത് ഉപദേശം നൽകണമെന്നും ഫലപ്പെടുന്നതല്ലെന്ന് കാണുന്നിടത്ത് അത് വേണ്ടതില്ലെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. മത്സരബുദ്ധിയും ദുർവാശിയും ഉള്ളവരെയും എന്തുതന്നെ കേട്ടാലും തങ്ങൾ സ്വീകരിച്ചു വരുന്നതിന് വ്യത്യസ്തമായി മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുവാൻ തയ്യാറില്ലാത്തവരെയും ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇബ്നു കസീർ റഹിമഹുള്ള ഉണർത്തിയതുപോലെ ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു മര്യാദയാണിത്. അതെ, ആശയ്ക്ക് വഴി കാണുന്നിടത്ത് ഉപദേശം ചെയ്യുക, അല്ലാത്തിടത്ത് അതിന് മുതിരാതിരിക്കുക. അലി റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെടുന്നു. ജനങ്ങളോട് അവർക്ക് മനസ്സിലാകുന്നതിനെക്കുറിച്ച് വർത്തമാനം പറയുക. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വ്യാജമാക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അഥവാ ജനങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തത് പറഞ്ഞുകൊടുത്താൽ അത് സത്യനിഷേധത്തിനും കുഴപ്പത്തിനും കാരണമാകുകയാണുണ്ടാവുക എന്ന് സാരം. സതുപദേശം ഫലപ്പെടുന്നത് ആർക്കായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. അള്ളാഹുവിനെക്കുറിച്ചും തൻ്റെ ഭാവി എന്തായിരിക്കുമെന്നതിനെക്കുറിച്ചും ഭയപ്പാടുള്ളവർക്ക് മാത്രമേ അത് ഉപയോഗപ്പെടുകയുള്ളൂ. ഈ രണ്ടു തുറയിലും ചിന്തിക്കാതെ ഹൃദയം മരവിച്ചവന് ഏത് ഉപദേശവും പ്രയോജനപ്പെടുന്നതല്ല. ഉപദേശം കേൾക്കാൻ തയ്യാറില്ലാത്തവൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് തുടർന്ന് ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 11.
0: വയതജന്നബുഹ, അതിനെ വിട്ടകന്നു നിൽക്കും. അൽ അഷ്ഖാ, ഏറ്റവും ഭാഗ്യം കെട്ടവൻ.
1: വയതജന്നബുഹൽ അഷ്ഖാ,
0: ഏറ്റവും ഭാഗ്യം കെട്ടവൻ അതിനെ അഥവാ ഉപദേശത്തെ വിട്ടകന്നു പോകുന്നതാണ്.
1: വചനം 12.
0: അല്ലദീ യസ്ല, അതായത് കടന്നു കരിയുന്നവൻ. അന്നാറുൽ കുബ്റോ, ഏറ്റവും വലിയ അഗ്നിയിൽ, വമ്പിച്ച അഗ്നിയിൽ.
1: അല്ലദീ യസ്ല അന്നാറുൽ കുബ്റോ,
0: അതെ, ഏറ്റവും വലിയ അഗ്നിയിൽ കടന്നെരിയുന്നവൻ.
1: വചനം 13.
0: ثم لا يموت, പിന്നെ അവൻ മരണപ്പെടുകയില്ല. فيها, അതിൽ. ولا يحيى, ജീവിക്കയുമില്ല.
1: ثم لا يموت فيها ولا يحيى,
0: പിന്നീട് അതിൽ വെച്ച് അവൻ മരണമടയുകയില്ല, ജീവിക്കുകയുമില്ല.
2: സ്വന്തം രക്ഷയ്ക്കും ശാശ്വത വിജയത്തിനും ആവശ്യമായതും യാതൊരു പ്രതിഫലവും കൂടാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഉപദേശങ്ങൾ കൽപ്പിച്ചുകൂട്ടി തിരസ്കരിക്കുകയും അങ്ങനെ അഗ്നികളിൽ വെച്ച് ഏറ്റവും വമ്പിച്ച അഗ്നിക്ക് ഇരയാകേണ്ടി വരികയും ചെയ്തവനേക്കാൾ ഭാഗ്യം കെട്ടവൻ മറ്റാരുണ്ട്. ആ അഗ്നിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാഠിന്യം കൊണ്ടെങ്കിലും ഒരിക്കൽ അവനു മരണം സംഭവിക്കുമായിരുന്നുവെങ്കിൽ അതോടെ ശിക്ഷ അവസാനിക്കുമെന്ന് കരുതാമായിരുന്നു. പക്ഷേ അതിൽ മരണം സംഭവിക്കുന്നതേയല്ല. എന്നാൽ പിന്നെ അതിൽ അവൻ ജീവിച്ചിരിക്കുകയാണോ ചെയ്യുക? അതും പറഞ്ഞുകൂടാ. കാരണം അല്പമെങ്കിലും ആശ്വാസമോ വിശ്രമമോ ലഭിക്കാതെ കാലാകാലം ഒഴിവില്ലാതെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതെ, അവരിൽ മരണം വിധിക്കപ്പെടുകയില്ല. എന്നാലവർക്ക് മരണപ്പെട്ടു പോകാമായിരുന്നു. അതിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഒരു ലഘൂകരണം നൽകപ്പെടുന്നതുമല്ല. സൂറത്തുൽ ഫാത്തിർ 36. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.
3: വചനം 14.
4: ഖദ് അഫ്ലഹ, തീർച്ചയായും ഭാഗ്യം പ്രാപിച്ചു, വിജയിച്ചു. മൻ തസക്ക, പരിശുദ്ധമായവൻ, അഭിവൃദ്ധി അടഞ്ഞവൻ.
1: ഖദ് അഫ്ലഹ മൻ തസക്ക,
4: തീർച്ചയായും ആത്മപരിശുദ്ധി നേടിയവൻ ഭാഗ്യം പ്രാപിച്ചു.
3: വചനം 15.
4: വദക്കറ, ഓർക്കുകയും ചെയ്ത, സ്മരിക്കുകയും ചെയ്ത. ഇസ്മ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ നാമം. ഫസല്ല, എന്നിട്ടു നമസ്കരിക്കുകയും ചെയ്ത. തൻ്റെ രക്ഷിതാവിൻ്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ.
2: അവിശ്വാസവും കാപട്യവും കൂടാതെ ഹൃദയം സംശുദ്ധമാകുകയും അള്ളാഹുവിനെക്കുറിച്ച് ബോധവും വിചാരവും ഉണ്ടായിരിക്കുകയും ആ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുകയും വിശിഷ്യ നമസ്കാരകർമ്മം നിർവഹിക്കുകയും ചെയ്തവരാരോ അവരത്രേ ഭാഗ്യവാന്മാരും വിജയികളും. അല്ലാത്തവരോ

0: എങ്കിലും തുഇതിറൂന, നിങ്ങൾ പ്രാധാന്യം നൽകുന്നു, തിരഞ്ഞെടുക്കുകയാണ്. അൽ ഹയാത ദുനിയ, ഐഹിക ജീവിതത്തിന്, ഇഹലോക ജീവിതത്തെ.
1: ബൽ തുഅസിറൂന അൽ ഹയാത ദുനിയ,
0: പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിനു പ്രാധാന്യം നൽകുന്നു.
2: വചനം 17.
0: വൽ ആഖിറത്തു, പരലോകമാകട്ടെ, ഖൈറുൻ, ഉത്തമമാണ്. വഅബ്ഖോ, ഏറ്റവും ശേഷിക്കുന്നതാണ്, ബാക്കിയാകുന്നതാണ്.
1: വൽആഖിറതു ഖൈറുൻ വഅബ്ഖോ,
0: പരലോകമാകട്ടെ ഏറ്റവും ഉത്തമവും കൂടുതൽ ശേഷിക്കുന്നതുമാണ്.
2: ഇതാണ് നിങ്ങൾക്ക് പിണഞ്ഞ ആപത്ത്. നിങ്ങളുടെ സകല നാശത്തിൻ്റെയും സാക്ഷാൽ ഹേതു നിങ്ങൾക്ക് കൂടുതൽ ഗുണകരവും ഏറ്റവും ശേഷിക്കുന്നതുമായ പരലോകത്തെ അവഗണിച്ചതും പകരം നശ്വരവും ക്ഷണികവുമായ ഐഹിക ജീവിതത്തെ സർവപ്രധാനമാക്കിയതുമാണ്. വചനം 18.
0: ഇന്നഹാദാ, നിശ്ചയമായും ഇത്, ലഫിസ്സുഹുഫി, ഏടുകളിൽ തന്നെയുണ്ട്. അൽ ഊല, ആദ്യത്തെ, ഉർവ,
1: ഇന്നഹാദാ ലഫിസ്സുഹുഫിൽ ഊല,
0: നിശ്ചയമായും ഇത് ആദ്യത്തെ ഏടുകളിൽ തന്നെയുണ്ട്.
2: വചനം 19.
0: സുഹുഫി ഇബ്രാഹിമ, അതായത് ഇബ്രാഹിമിന്റെ ഏടുകൾ. വ മൂസ, മൂസായുടെയും.
1: സുഹുഫി ഇബ്രാഹിമ വ മൂസ,
0: അതായത് ഇബ്രാഹിമിന്റെയും മൂസായുടെയും ഏടുകളിൽ.
2: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രബോധനം ചെയ്യുന്നതും ഉപദേശിക്കുന്നതുമായ ഈ തത്വസിദ്ധാന്തങ്ങൾ അദ്ദേഹം പുത്തനായി കൊണ്ടുവന്നതല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം മുതലായവർ കൊണ്ടുവന്ന മുൻ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളതു തന്നെ എന്നു സാരം.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅ്‌ല 1 മുതൽ 19 വരെയുള്ള വചനങ്ങൾ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം, അവതരണം നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقولون متى هذا الوعد إن كنتم صادقين. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. فلا يستطيعون توصية ولا إلى أهلهم يرجعون.
2: സ്നേഹ നിറഞ്ഞ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറ യാസീനിലെ 47 ആയത്തുകളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹങ്ങളെ അവൻ നൽകിയ മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്തണമെന്ന്, പ്രത്യേകിച്ച് ദാനധർമ്മങ്ങൾ നിർവഹിക്കണം എന്നൊക്കെയാണ് അവസാന ആയത്തുകളിൽ പറഞ്ഞിരുന്നത്. ശ്രോതാക്കളത് ഓർക്കുന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയ 3 ആയത്തുകളാണ് ഇവിടെ ഓതിവെച്ചത്. വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഈ ആയത്തുകൾ നമുക്ക് നൽകുന്നത്. ഏറെ ഗൗരവത്തോടുകൂടി നാം ചിന്തിക്കേണ്ടുന്ന ചില പരാമർശങ്ങളാണ് ഈ ആയത്തുകളിലുള്ളത്. അതിൻ്റെ ആശയതലങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് പാരായണ രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്.

0: 48 ആയത്തിൽ ഒരൽപ്പം ശ്രദ്ധ കൊടുത്ത് പാരായണം ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണ് ഇൻ കുന്തും സ്വാദിഖീൻ. ഇൻ കുന്തും എന്ന് ഓതാനാണ് സാധാരണഗതിയിൽ സാധ്യത. പലപ്പോഴും നമ്മൾ പറയാറുള്ള സുക്കൂനുള്ള നൂനിൻ്റെ നിയമങ്ങൾ ഏകദേശം ഒരു വർഷത്തോളം പീസ് റേഡിയോ പൂർത്തിയാക്കുമ്പോൾ പല ഹൃദയവസന്തം പരിപാടികളിലും കേൾക്കാറുള്ള ഒരു ഭാഗമാണത്. ഇൻ കുന്തും എന്ന് ഇൻ എന്ന് സുക്കൂനുള്ള നൂനിനെ വ്യക്തമാക്കി പാരായണം ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭമല്ല ഇത്. കാഫിന് മുമ്പും തായിന് മുമ്പും സുക്കൂനുള്ള നൂന് വരുമ്പോൾ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം എന്നതാണ് ഇവിടുത്തെ നിയമം. ഒരു നല്ല കാരിഇൻ്റെ പാരായണം കേൾക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ മനസ്സിലാകും. ഒരു തവണ ഞാനതൊന്ന് ഓതാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ويقولون متى هذا الوعد إن كنتم صادقين إن كنتم صادقين ഏറെക്കുറെ അതിനു സമാനമായ മറ്റൊരു തരത്തിലുള്ള അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള ഒരു നിയമമാണ് മായൻവുറൂന. തൊട്ടടുത്തായത്തിൽ മായൻവുറൂന മായൻവുറൂന, അവിടെയും നമ്മൾ ആ രൂപത്തിലാണ് പാരായണം ചെയ്യേണ്ടത്. സുക്കൂനുള്ള നൂനിനെ എൻ എന്ന് വ്യക്തമാക്കാതെ അവ്യക്തമാക്കി പാരായണം ചെയ്യണം. വലാ ഇലാ അഹ്ലിഹിം എന്ന് പറയുന്നിടത്ത് മദ്ദുകളുണ്ട്. മൂന്നാമത്തെ 50 ആയത്തിനെ കുറിച്ചാണ് പറയുന്നത്. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. വേണമെങ്കിൽ ഒരല്പം നീട്ടി ഓതാം. വലാ ലാ എന്നതിന് ശേഷം ഹംസ വന്നു. ഇലാ എന്നതിലെ ഇ ഹംസ. ഇലാ എന്നതിന് ശേഷം അഹ്ലിഹിം എന്നതിലെ അ ഹംസ വന്നു. ഈ രണ്ട് സന്ദർഭങ്ങളിലും ഒരൽപ്പം ഒരു 6 ഹറക്കത്തിൻ്റെ കതിർ അളവ് നീട്ടി ഓതാവുന്ന രംഗങ്ങളാണ്. എന്നാൽ ലാ എന്നതൊരു വാക്കും ഇലാ എന്നത് മറ്റൊരു വാക്കുമായിരുന്നതിനാൽ ഇനി ഒരു അസ്ലിയായ അഥവാ സാധാരണ ഒരു ദീർഘത്തോടുകൂടി ഓതുന്ന രൂപത്തിലായിരുന്നാലും പാരായണം ശരിയാണ്. നിയമത്തിൻ്റെ സാങ്കേതികത്വങ്ങൾ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. രണ്ടു രീതിയും ഒന്ന് പാരായണം ചെയ്യുന്നു, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, ഇങ്ങനെ ഓതാം. ഇതൊരു സാധാരണ പാരായണമാണ്. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അതിന് പകരം ആ മദ്ദുകളെ പരിഗണിച്ച് നീട്ടി ഓതുകയും ആവാം. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. രണ്ട് രീതിയും ശരിയാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഇനി നമുക്കതിൻ്റെ വാക്കുകളുടെ അർത്ഥവും എന്താണ് ഈ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ഒക്കെ ഒന്ന് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. വയഖൂലൂൻ, അവർ പറയുന്നു അഥവാ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്നു. മത്ത എപ്പോഴാണ്? ഒരു ചോദ്യവാക്കാണ് മത്ത എന്നത്. അർത്ഥം എപ്പോഴാണ്? ഹാദൽ വഅദ്, ഈ കരാർ. ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ, സത്യസന്ധന്മാരാണെങ്കിൽ പറയൂ, നിങ്ങൾ പറയുന്ന ഈ കരാർ എപ്പോഴാണ് സംഭവിക്കുക? നമുക്കറിയാം, പ്രവാചകന്മാരഖിലവും ലോകത്തെ പഠിപ്പിച്ചത് പരലോകത്തെ സംബന്ധിച്ചാണ്. അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടി എന്ന ഒരു ലക്ഷ്യം സമൂഹത്തെ മനുഷ്യരാശിയെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ. ഈ ലോകത്തിനൊരു അവസാനമുണ്ട്, എല്ലാം നശിക്കും. എന്നിട്ടതിനുശേഷം അള്ളാഹു പരലോകത്ത് മനുഷ്യരെല്ലാവരെയും പുനർജീവിപ്പിക്കും. ഇത് പറയുമ്പോൾ ഓരോ ആളുകളും ഓരോ വിഭാഗവും ചോദിക്കുന്നത്, ഓരോ പ്രവാചകന്മാരോടും മുൻകഴിഞ്ഞ് സമൂഹങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നത്, മതാ ഹാദൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ. നിങ്ങൾ പറയുന്നതിൽ സത്യമാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എപ്പോഴാണ് നിങ്ങളുടെ ആ കരാറുണ്ടാവുക? സൂറത്തുൽ മുൽക്കിലെ 25-ാമത്തെ ആയത്തിൽ ഇതേ വാചകം, വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തു അംബിയയിലെ 38-ാമത്തെ ആയത്തിലും, ഖുലഖൽ ഇൻസാനു മിൻ അജൽ സഊരീകും ആയാതി ഫലാ തസ്തഅജിലൂൻ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ. സൂറത്തു യൂനുസിലെ 48-ാമത്തെ ആയത്തിലും, വലികുല്ലി ഉമ്മത്തിർ റസൂൽ ഫഇദാ ജാഅ റസൂലുഹും ഖുലിയ ബൈനഹും ബിൽ ഖിസ്ത് വഹും ലാ യുസ്ലമൂൻ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും, പ്രവാചകരെ, മുഹമ്മദെ, നീ പറയുന്ന ശിക്ഷ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് സമൂഹം ആവശ്യപ്പെട്ടിരുന്നത്, അങ്ങനെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. എവിടെ നിങ്ങൾ പറഞ്ഞ ശിക്ഷ, അതൊന്നും ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അന്ത്യദിനം എവിടെ, അതൊന്നും ഇങ്ങോട്ട് വരട്ടെ എന്ന് പൂർവകാല പ്രവാചകന്മാരോട് അവരവരുടെ സമൂഹങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേ ഒരു പരാമർശമാണ് അവിശ്വാസികളുടെ വാക്കുകൾ ഉദ്ധരിക്കുകയാണ് ഈ ആയത്തിലൂടെയും അള്ളാഹു ചെയ്യുന്നത്. ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം പറയാം. ശ്രോതാക്കൾ, എഴുതിയെടുക്കാൻ സന്നദ്ധരായിട്ടിരിക്കുന്നവർ അതൊന്ന് സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ച് എഴുതി വെക്കുക. വയഖൂലൂന, വാക്ക് നമുക്ക് പരിചയമുണ്ടല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ പറയുക. ആ അതൊക്കെ ഒരൊറ്റ പിന്നെ ക്രിയാധാതുവിൽ നിന്ന് ഉണ്ടായതാണ്. ഖാല പറഞ്ഞു, യഖൂലു പറയുന്നു, യഖൂലൂന അവർ പറയുന്നു, മതാ എപ്പോഴാണ്, ഹാദൽ വഅദു ഈ കരാർ, നിങ്ങൾ പറയുന്ന ഈ കരാർ അതെപ്പോഴാണ് ഉണ്ടാവുക. ഇൻ കുന്തും സ്വാദിഖീൻ, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ സത്യസന്ധന്മാരാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരിൻ. അല്ലാഹു അതിനുള്ള മറുപടി പറയുന്നു, മായുന്നുറൂന ഇല്ല സ്വൈഹത്തം വാഹിദ, മായുന്നുറൂന അവർ കാത്തിരിക്കുന്നില്ല, അവർ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. ഇല്ല അല്ലാതെ, സ്വൈഹത്തൻ ഒരു ഘോരശബ്ദത്തെ, ഒരു ഘോരശബ്ദത്തെ അല്ലാതെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. ആ പ്രയോഗം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ആളല്ലോ. ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല, ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ, അഥവാ അല്ലാഹു മാത്രമാകുന്നു ആരാധനക്കർഹൻ. ഉണ്ടോ ആ പ്രയോഗം? എങ്ങനെയാണ് ലാ ഇലാഹ, ആരാധ്യനായി ആരുമില്ല, ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ? ഇവിടെയും അതാണ്, മാ എന്നുറൂന അവർ പ്രതീക്ഷിക്കുന്നില്ല, ഇല്ലാ സ്വൈഹത്തൻ ഒരു ഘോര ശബ്ദത്തെയല്ലാതെ. അവർ കാത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഘോര ശബ്ദത്തെയാണ്. ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, വാഹിദ എന്ന് പറഞ്ഞാൽ ഒറ്റയൊന്ന്, ഒരു ഒന്ന്, സ്വൈഹത്തൻ വാഹിദ, ഒരു ഘോര ശബ്ദത്തെയല്ലാതെ അവർ കാത്തിരിക്കുന്നില്ല. തഅഖുദുഹും, അത് അവരെ പിടികൂടും. തഅഖുദു പിടികൂടും, ഹും അവരെ, വഹും അവർ ആയിരിക്കെ, യഹ്സിമൂൻ തർക്കിച്ചുകൊണ്ടിരിക്കുകയിരിക്കെ, യഹ്സിമൂൻ തർക്കിക്കുക, അവർ തർക്കിക്കുന്നു. വഹും, വാ എന്നത് ഹാലിനെ സൂചിപ്പിക്കുന്നതാണ്, അഥവാ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കുമ്പോൾ എന്ന അർത്ഥത്തിലാണ് ആ വാവ്. ആ ഘോര ശബ്ദം അവരെ പിടികൂടുമ്പോൾ അവരെന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക? വഹും യഹ്സിമൂൻ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നുകൂടെ പറയാം, വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. എന്താണ്? മാ യൻറൂന, അവർ പ്രതീക്ഷിക്കുന്നില്ല, കാത്തിരിക്കുന്നില്ല. ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദത്തെ അല്ലാതെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. തഅഖുദുഹും ആ ശബ്ദം അവരെ പിടികൂടും. വഹും യഹസ്വിമൂൻ അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ. എപ്പോഴാണ് പരലോകം ഉണ്ടാവുക? എപ്പോഴാണ് ലോകം അവസാനിക്കുക? എവിടെ നിങ്ങളുടെ ലോകാവസാനം? അതെങ്ങനെ സംഭവിക്കുക? എന്നാ അതുണ്ടാവുക? അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, നിങ്ങൾ വെറുതെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദവും വാഗ്വാദവും നടക്കുന്നതിനിടയിൽ ലോകാവസാനം സംഭവിക്കും. വളരെ പെട്ടെന്നത് മനുഷ്യനെ പിടികൂടും. പൊതുവിൽ ലോകാവസാനം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നവനെ, തർക്കിക്കുന്നവനെ കുറിച്ച് ആളുകൾ പല പൊതുവിൽ മനസ്സിലാകാൻ വേണ്ടി പല ഉദാഹരണങ്ങളും നമ്മൾ പറയാറുണ്ട്. ഗർഭസ്ഥ ശിശു അല്ലേ, അതിനകത്ത് മറ്റൊരു സംവിധാനമുണ്ടെങ്കിൽ അതിനോട് സംസാരിക്കാം. എന്താണ്? ഏയ്, ഇതാണ് ലോകം. ഈ ഉമ്മയുടെ ഗർഭാശയമാണ് ലോകം. അപ്പോൾ ഒരാൾ പറയണം, അല്ല, ഇതിനപ്പുറം ഒരു ലോകമുണ്ട്. ഇത് തൽക്കാലം മാത്രമാണ്. വരാനിരിക്കുന്ന യഥാർത്ഥത്തിൽ 9 മാസവും ഏതാനും ദിവസവും പൂർത്തിയാകുമ്പോൾ നീ പുറത്തു പോകും. അപ്പോൾ വിശാലമായ പുഴകളും മരുവികളും വനങ്ങളും മരുഭൂമികളും ലക്ഷോപലക്ഷം മനുഷ്യരും ജീവജാലങ്ങളുമുള്ള ഒരു ലോകത്തേക്കാണ് നീ പോകുന്നത്. അപ്പോൾ ഗർഭത്തിനകത്തുള്ള കുട്ടി പറയേ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ പരലോകത്തെ നിഷേധിക്കുന്നവൻ്റെ ഒരവസ്ഥയതാണ്. കൂപമണ്ടൂകത്തെപ്പോലെ നമ്മൾ പറയാറില്ലേ, പൊട്ടക്കിണറ്റിലെ തവളയും അല്ലേ, അങ്ങനൊരു സാങ്കല്പിക കഥ അവതരിപ്പിക്കാറുണ്ട്. പുറത്തുനിന്ന് വന്ന ഒരു തവളയും തമ്മിലുള്ള സംസാരം. എന്താ, ഞാൻ പുറത്തുനിന്നാണ് വരുന്നത്, ഈ കിണറിനപ്പുറത്ത് വലിയ ലോകമുണ്ട്. അപ്പോൾ കിണറ്റിലെ തവള പറയാണ്, അതൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാണ്, ഇതന്നെയാണ് ലോകം, ഇതുമാത്രമാണ് ലോകം, ഇതിനപ്പുറൊരു ലോകമുണ്ടെന്നോ, അതൊക്കെ നിങ്ങൾ വെറുതെ പറയുകയാണ്. യഥാർത്ഥത്തിൽ പരലോകത്തെ നിഷേധിക്കുന്നവൻ്റെ അതിലെ വിഡ്ഢിത്തം ആ കൂപമണ്ടൂകത്തെ പൊട്ടക്കിണറ്റിലെ തവളയുടേതിനു സമാനമാണ്. വഹയിൻ്റെ അടിസ്ഥാനത്തിൽ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലയും വഹയുകളുടെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാരും നമ്മളെ പഠിപ്പിച്ചത്, മനുഷ്യരെ, ഇതിനപ്പുറൊരു ലോകമുണ്ട്. മനുഷ്യനതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കെ ആ ലോകാവസാനം മനുഷ്യനെ അടുത്തേക്ക് കടന്നെത്തും അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ അവധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചു, അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കിനെ പടച്ചിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു, ഇസ്രാഫീലിനെ അല്ലേ. എപ്പോഴാ ലോകാവസാനം ഉണ്ടാവുക? ഇസ്രാഫീൽ കാഹളത്തിലൂതുമ്പോൾ, സൂറിലൂതുമ്പോൾ ഈ ലോകം മുഴുവൻ അവസാനിക്കും. എന്നിട്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ആ ഇസ്രാഫീൽ, ആ കർണ്, ആ കാഹളം അത് തൻ്റെ വായന മുകളിൽ എടുത്തു വച്ചിരിക്കുന്നു. വഹന്ന ജബഹത്തഹു, ആ ഇസ്രാഫീൽ തൻ്റെ നെറ്റി ചുളിച്ചിരിക്കുന്നു. വാസ്ഖാ സംഅഹു, അള്ളാഹുവിലേക്ക് തൻ്റെ കാതു കൂർപ്പിച്ചിരിക്കുന്നു. യൻതളിറു അൻ യുഅ്മറ ഫയൻഫഖു ഫീഹി, അദ്ദേഹം ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഹന്ന ജബഹത്തഹു, വായിക്ക് കാഹളം ചുണ്ടോടടുപ്പിച്ച്, നെറ്റി ചുളിച്ച്, കാത് റബ്ബിലേക്ക് കൂർപ്പിച്ച്, എപ്പോഴാണ് കാഹളത്തിലൂതാനുള്ള വിധി വരിക, കൽപ്പനയുണ്ടാവുക, അതും കാത്തിരിക്കുകയാണ്. പ്രവാചകന്റെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ബുഇസ്ത്വാന വസ്സഅത്തു ഹക്കദ, ഞാനും പ്രവാചകന്റെ 2 വിരലുകൾ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ നിയോഗവും ലോകാവസാനവും ഇതുപോലെയാകുന്നു. പ്രവാചകന് ശേഷം അധികമില്ല ലോകാവസാനത്തേക്ക്. പ്രവാചകന് മുമ്പ് കഴിഞ്ഞുപോയ കാലത്തെ ആപേക്ഷികമായി ചിന്തിക്കുമ്പോൾ വളരെ കുറച്ചു സമയം മാത്രമാണ്. സുഹൃത്തുക്കളെ, അതിൽ തന്നെ 1400ലധികം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി അധികം സമയമില്ല. നമ്മൾ ചിന്തിക്കും കുറേ കാലം ഉണ്ടാകുന്നു. നമ്മൾ സ്വപ്നം കാണും അല്ലേ, 80, 90, 100, 150 വർഷത്തേക്കുള്ള നമ്മൾ സ്വപ്നം കണ്ട് കൂട്ടുകയാണ്. പക്ഷേ എപ്പോഴാണ് അത് വരിക? വളരെ പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് അത് കടന്നു വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യം ഹദീസുകളിൽ കാണാം, ഞാൻ എങ്ങനെയാണ് ആനന്ദിക്കുക, ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുക? ഖദ് ഇൽതഖമ സാഹിബുൽ ഖർനി അൽ ഖർന, ആ ഖർനിൻ്റെ ഉടമ, അഥവാ കാഹളത്തിലൂതാൻ ചുമതലപ്പെടുത്തപ്പെട്ടയാൾ, അയാൾ തൻ്റെ കാഹളമെടുത്തിരിക്കുന്നു. അത് തൻ്റെ വായിനടുത്തേക്ക് ചേർത്ത് വച്ചിരിക്കുന്നു. എനിക്കെങ്ങനെയാണ് ആനന്ദിക്കാൻ സാധിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ സൂറത്തു അംബിയയിലെ ഒന്നാമത്തെ ആയത്ത്, ഇഖ്തറബ ലിന്നാസ് ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിളൂൻ. മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു, പക്ഷേ അവർ അശ്രദ്ധയിലായി തിരിഞ്ഞുകളയുകയാണ്. ആളുകൾ കച്ചവടത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, ആളുകൾ ജോലിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, കുടുംബത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, വരുമാനത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്, തൻ്റെ വീടിനെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, തൻ്റെ വാഹനത്തെക്കുറിച്ചാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐഹിക ജീവിതത്തിലെ വ്യാപാരങ്ങളും വ്യവഹാരങ്ങളും ഇവിടുത്തെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനുഷ്യനെ മറ്റൊരു ലോകത്തേക്ക്, ആനന്ദത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ അല്ലേ ഒരു ലോകത്തേക്ക് ഇങ്ങനെ കൈപിടിച്ചു കൊണ്ടുപോയി അവിടെ അതിലിങ്ങനെ വ്യാപൃതനായി എല്ലാറ്റിൽ നിന്നും അശ്രദ്ധനായി കഴിയുകയാണ്. പക്ഷേ ഖതറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്കാണെങ്കിൽ അവരുടെ വിചാരണ ഇതാ സമീപത്തെത്തിയിരിക്കുന്നു. എന്തെല്ലാം അടയാളങ്ങൾ സംഭവിച്ചു! പ്രവാചകൻ ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു. എന്നാ ലോകാവസാനം ഉണ്ടാവുക? ദിവസം എന്നാണെന്ന് ആർക്കും അറിയില്ല. അത് മഫാത്തിഹുൽ ഗൈബിൽപ്പെട്ടതാ. പ്രവാചകന് പോലും അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു കൊടുത്തിട്ടില്ല. അള്ളാഹുവിൻ്റെ മാത്രം അറിവുകളിൽപ്പെട്ടതാണ്. പക്ഷേ അതിൻ്റെ കുറേ അടയാളങ്ങൾ പഠിപ്പിച്ചു, പലതും സംഭവിച്ചു. പ്രവാചകൻ്റെ നിയോഗം ആ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ്. പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ. കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, വ്യഭിചാരങ്ങൾ വർദ്ധിക്കുന്നു, തിന്മകൾ വർദ്ധിക്കുന്നു, ഫിത്നകൾ വർദ്ധിക്കുന്നു. അതൊക്കെ ലോകാവസാനങ്ങളുടെ അടയാളങ്ങളായി പ്രവാചകൻ പഠിപ്പിച്ചു. സംഭവിക്കാനിരിക്കുന്ന പല അടയാളങ്ങളും ഇനി വരാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ രണ്ടു പിളർപ്പാക്കി കാണിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആൻ ലോകാവസാനത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് അതിനെ പഠിപ്പിച്ചത്. അന്ത്യദിനം അടുത്തിരിക്കുന്നു, വൻഷക്കൽ കമർ, ചന്ദ്രൻ രണ്ടു പിളർപ്പായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, അതിലേക്കാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. മായങ്ങുറൂൻ, അവർ കാത്തിരിക്കുന്നത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദത്തെ അല്ലാതെ മറ്റൊന്നുമല്ല. തഅഖുദുഹും, ആ ഘോര ശബ്ദം അവരെ പിടികൂടും. വഹും യഹസിമൂൻ, അവർ തർക്കിച്ചു കൊണ്ടിരിക്കുക, അവർ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാ ലോകാവസാനം ഉണ്ടാവുക എന്നിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും ആ ശബ്ദമുണ്ടാവുക അല്ലേ. അൽഖാരിഅതു മൽഖാരിഅ വമാ അദ്റാക മൽഖാരിഅ, മഹാസംഭവം എന്നാണെന്ന് നിനക്കറിയാമോ? എന്താണ് ആ വലിയ സംഭവം? യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. മനുഷ്യൻ എന്തുപോലെയാണ്? പിന്നെ പാറ്റകളെപ്പോലെയായിത്തീരും. വതകൂനുൽ ജിബാൽ, പർവ്വതങ്ങൾ കടഞ്ഞെടുക്കപ്പെട്ട പിന്നെ രോമങ്ങൾ പോലെയായിത്തീരും. അത്ര വലിയ അപകടകരമായ ഒരു രംഗം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തരുന്നു. അടുത്ത ആയത്തിൽ എന്താ അള്ളാഹു പഠിപ്പിക്കുന്നത്? ഫലാ യസ്തതീഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഫലാ യസ്തതീഊൻ, അവർക്ക് സാധിക്കുകയില്ല. ഇസ്തതാഅ, സാധിച്ചു, കഴിഞ്ഞു. ലാ യസ്തതീഊന, അവർക്ക് സാധിക്കുകയില്ല, കഴിയുകയില്ല. തൗസിയതൻ, വസിയത്ത് ചെയ്യുക. വലാ ഇല്ല ഇലാ അഹ്ലിഹിം, അവരുടെ അഹ്ലിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്. യർജിഊൻ, അവർ മടങ്ങി വരികയുമില്ല. റജ യർജിഊ എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക, തിരിച്ചു വരിക. ലാ യർജിഊ, ലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവർ അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്നതുമല്ല. ഒരു വസിയത്ത് ചെയ്യാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. അത്ര പെട്ടെന്ന് സംഭവിക്കും. ഒന്നിനും കഴിയാത്തവരായവർ നിലം പതിക്കും. വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരാകും. വലിയ സംഭവ വികാസങ്ങൾക്ക് അവർ സാക്ഷികളാകും അല്ലേ. അങ്ങനത്തെ ഒരു ദിവസമായിരിക്കും തൻ്റെ സമ്പത്ത് എന്തു ചെയ്യണമെന്ന്, തൻ്റെ കാലശേഷം ആർക്കു വേണ്ടിയാണോ സമ്പാദിച്ചത് അവരോടൊരു വാക്കു പറയാൻ, അവർക്ക് വേണ്ടി അതൊന്ന് നീക്കിവെക്കാൻ, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ഒന്നും നടക്കില്ല. ഒന്നിനും സാധിക്കുകയില്ല, ഒന്നിനും സമയമുണ്ടാവുകയില്ല. വളരെ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. ഫലായസ്തുതിഊൻ, മനുഷ്യന് സാധിക്കുകയില്ല തൗസിയത്തൻ, ഒരു വസീയത്തു നൽകാൻ. ഒരു വസീയത്ത് ചെയ്യാൻ മനുഷ്യൻ അന്നേ ദിവസം സാധിക്കുകയില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവർ അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങി വരുന്നതുമല്ല. ഇനിയൊരു തിരിച്ചറിവ് ഇങ്ങോട്ടുണ്ടോ? ഈ അനന്തകാലം ജീവിക്കുമെന്ന ഭാവനയോടുകൂടി കെട്ടിയുണ്ടാക്കിയ ഭവനങ്ങളിലേക്ക്, ഈ സുന്ദരമായ ഭൂമിലോകത്തേക്ക്, ഏറെ സ്നേഹിച്ചിരുന്ന കുടുംബങ്ങളിലേക്ക്, ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്ന മക്കളിലേക്ക്, ലാളിച്ചു വളർത്തിയ മാതാപിതാക്കളിലേക്ക്, ഈ ലോകത്തേക്ക്, ഇവിടുത്തെ ആസ്വാദനങ്ങളിലേക്ക് ഒരു മടങ്ങിവരവ്, ഒരു തിരിച്ചുവരവ് ഇനിയുണ്ടോ? ഒരിക്കലുമില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവർ ഒരിക്കലും അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരുന്നതുമല്ല എന്നാണ് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ആയത്തുകളുടെ അർത്ഥങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടാകും, നോട്ട് പുസ്തകവും പേനയും കയ്യിലുള്ളവർ എഴുതിയെടുക്കുന്നുണ്ടാകും. നേരത്തെ പറഞ്ഞപ്പോൾ എഴുതിയെടുക്കാൻ കഴിയാത്തവർ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. വയഖൂലൂന, അവർ പറയുന്നു, മത്താ, എപ്പോഴാണ്, ഹാദൽ വഅദ്, ഈ കരാർ, നിങ്ങൾ പറയുന്ന ലോകാവസാനമെന്ന പരലോകമെന്ന കരാർ എപ്പോഴാണ് ഉണ്ടാവുക? ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരി. മായുറൂൻ, അവർ പ്രതീക്ഷിക്കുന്നില്ല, ഇല്ല സ്വൈഹത്തൻ, ഒരു ശബ്ദത്തെയല്ലാതെ, ഇല്ല സ്വൈഹത്തൻ വാഹിദ, ഒരു ഘോര ശബ്ദത്തെയല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നില്ല. തഅഖുദുഹും, അത് അവരെ പിടികൂടും. വഹും യഹസ്സിമൂൻ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ. ഏതൊരു ലോകാവസാനത്തെക്കുറിച്ചാണോ അവർ വാഗ്വാദം നടത്തുന്നത്, ആ വാഗ്വാദത്തിലായിരിക്കെ വളരെ പെട്ടെന്ന് അതവരുടെ അടുത്തേക്ക് കടന്നു വരികയും അവരെ പിടികൂടുകയും അവരെ മരിപ്പിച്ചു കളയുകയും ചെയ്യും. ഫലായസ്തുതിഊന തൗസിയത്തൻ, അവർക്കൊന്ന് വസീയത്ത് ചെയ്യാൻ പോലും സാധിക്കുകയില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവർ അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോവുകയുമില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കേണ്ടുന്ന, നമ്മുടെ ഹൃദയങ്ങൾ വിറക്കുന്ന ആ രൂപത്തിലുള്ള പദപ്രയോഗങ്ങളും ആശയങ്ങളുമാണ് ഈ മൂന്ന് വരിയിൽ അള്ളാഹു ഒതുക്കി വച്ചിട്ടുള്ള, രണ്ടേ മുക്കാൽ വരിയിൽ അള്ളാഹു ഒതുക്കി വച്ചിട്ടുള്ള ഈ വാക്കുകൾ. യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം, പരലോകത്തെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിയണം, അതിനുവേണ്ടി സമ്പാദിക്കാനും ഒരുങ്ങാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: സൂറത്തു യാസീനിന്റെ ഏതാനും വചനങ്ങളെ ആസ്പദമാക്കി നിഷാദ് സലഫി അവതരിപ്പിച്ച ഹൃദയവസന്തം പരിപാടിയാണ് ഇതുവരെ നാം ശ്രവിച്ചത്.

ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ 1 മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന ഖുർആൻ പാരായണം തുടർച്ചയായി കേൾവിക്കാരിലേക്ക് എത്തിക്കുന്ന തെൻസിയിൽ പരിപാടിയിൽ ഇന്ന് വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തു നിസ്സായിലെ 89 മുതൽ അവസാനം വരെയും സൂറത്തു മാഇദ ആദ്യം മുതൽ 43 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ജിദ്ദ ഹോളി മോസ്കിൽ ഇമാമായി സേവനമനുഷ്ഠിക്കുന്ന അൽ ഖാരി അഹമ്മദ് അലി അൽ അജ്മി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ولا تزال تطلع على خائنة منهم إلا قليلا منهم

إلي يدك لتقتلني ما أنا بباسط يدي إليك لأقتلك.

0: വിശുദ്ധ ഖുർആനിനെ ദീർഘമായ ഒരു മണിക്കൂർ സമയം കേൾവിക്കാരിലേക്ക് പരിചയപ്പെടുത്തുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് പാരായണം നിർവഹിച്ചത് വിശുദ്ധ ഖുർആൻ നാലാം അധ്യായം സൂറത്തു നിസായിലെ 89-ാം ആയത്ത് മുതൽ അവസാനം വരെയും 5-ാം അധ്യായം സൂറത്തു മാഇദ 1-43 വരെ വചനങ്ങളാണ്.
1: കിഡ്സ് ടൈം, ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് കാരി അഹമ്മദ് സഊദ്

0: കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആനിലെ 85 അധ്യായം സൂറത്തുൽ ബുറൂജും 99 അധ്യായം സൂറത്ത് അൽ സിൽസിലയുമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പാരായണം ഖാരി അഹമ്മദ് സഊദ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ. ഇന്നത്തെ ഖതമുൽ ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 4 ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസു ആണ് ഇതുവരെ നമ്മൾ പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم
2: قالوا إن يسرق فقد سرق أخ له من قبل فأسر

0: ജസാക്കുമുല്ലാ ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ അധ്യായം 12, സൂറ യൂസുഫ്, 77 മുതൽ 98 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മഹർ അൽ മുഅക്കലി.
1: പരിശുദ്ധ ഖുർആനിന്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم.

0: കോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: തുടർന്ന് ശ്രോതാക്കൾ കാതോർക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഏതാനും സൂറത്തുകൾ മനഃപ്പാഠമാക്കുന്നതിനായി പാരായണം ചെയ്തുകൊണ്ട് ശ്രോതാക്കൾക്ക് ക്ലാസ് എടുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ان الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിന്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അല്ലാഹ് ഇന്ന് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: സൗജക്. ഇൻഷാ അല്ലാഹ് ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം മനഃപ്പാഠമാക്കിയത് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

പീസ് റേഡിയോ പുലരിവെട്ടം ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. പുലരിവെട്ടം.

ഹിഫ്ദുൽ ഖുർആൻ. ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും. ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: വിശ്വാസ കാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30, ബുധൻ രാവിലെ 9:35, വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിയുകളുടെ മധുരതരമായ ശബ്ദത്തിൽ. ഇന്നത്തെ എപ്പിസോഡിൽ തൻ്റെ മധുരതരമായ ഖുർആൻ പാരായണത്തിലൂടെ ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളെ ആകർഷിച്ച മിഷാരി റാഷിദ് അൽഅഫസിയുടെ ഖുർആൻ പാരായണത്തിനാണ് നമ്മൾ കാതോർക്കുന്നത്. സൂറത്തു ഫാത്തിഹയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 141 വരെയുള്ള ആയത്തുകളാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത്.

0: ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ അവസാനിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 141 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി മിഷാരി റാഷിദ് അൽഫാസി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കും. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പൊ 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ. അത്തഹസീൻ, അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഇരുപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീമ്, ഖൈറമ്മി. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ. നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല യഹൂദു അല്ല യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്. സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ. നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം. നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഷദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീയൂഫിദൂൻ. അതുപോലെ തന്നെ ദ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു, ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آية خاشعة أبصارهم ترهقهم ذلة. إذا خاشعة خا تون دي اتو مغلبا غمان خا إنا دي مخرج هذا بولتنا عين خاشعة ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും. തൻവീന് ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീന് ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്. സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്. തർഹഖുഹും അല്ല, ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم اليوم അല്ല يوم ആണ് യ. ذلك اليوم الذي كانوا يوعدون.
ഖാശിഅത്തൻ.

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: أعوذ بالله من الشيطان.

മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറ അർറഹ്മാൻ 37 മുതൽ 78 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാജിദ് അൽസാമിൽ.

0: الحبيب. السلام عليكم ورحمة الله. الحمد لله رب العالمين وصلى الله على محمد. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു മാഇദ 109 മുതൽ 120 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുള്ള അൽ ജുഹാനി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. മനസ്സിൽ സന്തോഷത്തിന്റെ തെന്നലായി സമാശ്വാസം വർഷിക്കുന്ന ഖുർആൻ വചനങ്ങളുടെ സന്ദേശവുമായി ഹൃദയവസന്തം പരിപാടിയിൽ ഇന്ന് സൂറത്ത് യാസിനിലെ ഏതാനും ഭാഗങ്ങൾ പഠിപ്പിക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഉസല്ലി വ ഉസല്ലിമു അലാ നബിയ്യന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിൻ

സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സൂറത്ത് യാസീനിലെ 55-56 ആയത്തുകളാണ് പാരായണം ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏറ്റവും അവസാനം തൊട്ടു മുമ്പുള്ള രണ്ട് ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. കഴിഞ്ഞ ഇതേ ദിവസത്തെ ഇതേ പ്രോഗ്രാമിൽ ആ ഭാഗം ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. ലോകാവസാനത്തെ സംബന്ധിച്ച് അഥവാ ഒരു ഘോരശബ്ദത്തോടുകൂടി ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കുകയും മുഴുവൻ സൃഷ്ടികളും മരിച്ചു മണ്ണടഞ്ഞു പോവുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു ഘോരശബ്ദമുണ്ടാകുമ്പോൾ അഥവാ കാഹളത്തിലൂതപ്പെടാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇസ്രാഫീൽ എന്ന മലക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടി പുനർജീവിപ്പിച്ച് ആ ഇസ്രാഫീലിനോട് സൂറിൽ ഊതാൻ ആവശ്യപ്പെട്ട് ആ ഊത്ത് സംഭവിക്കുന്നതോടെ വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് റബ്ബിലേക്ക് ധൃതി പിടിച്ചു പോകുന്ന മം ബഅസനാ മിം മർഖദിനാ ഹാദാ ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ, ആരാണ് ഞങ്ങളെ ഞങ്ങളുടെ കബറിടങ്ങളിൽ നിന്ന് പുനർജീവിപ്പിച്ചത് എന്ന ചോദ്യത്തോടുകൂടി അള്ളാഹു അന്ന് പറഞ്ഞ കരാർ ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു, പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചത് സത്യമായിരുന്നു എന്ന വാക്കുകളോടുകൂടി പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്ന രംഗമാണ് ആ ആയത്തുകളിൽ അള്ളാഹു വിശദീകരിച്ചത്. ഇൻകാനത്ത് ഇല്ലാ സ്വൈഹതം വാഹിദ, അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും. ഫഇദാഹും ജമീഉൽ ലദൈന മുഹ്ളറൂൻ, ആ സന്ദർഭത്തിൽ എല്ലാവരും നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടും. അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യരാശിയെ മുഴുവൻ അള്ളാഹു കൊണ്ടുവരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. യജ്മഉല്ലാഹുൽ അവ്വലീന വൽ ആഖിരീന അലാ സഈദിൻ വാഹിദിൻ, ഒരു ഭൂപ്രദേശത്ത് ഒരു മണ്ണിൽ എല്ലാ മനുഷ്യരെയും അതിൽ അവ്വലും ആഖിറും ഉണ്ടാകും. ആദം നബിയും ലോകാവസാനത്തിനു മുമ്പ് ഈ ഭൂമിയിൽ ജനിച്ചു വീണ അവസാനത്തെ മനുഷ്യനും അതിനകത്തുണ്ടാകും. അതിനെ സംബന്ധിച്ചാണ് ആ ആയത്തുകളെല്ലാം സൂചിപ്പിച്ചത്. 54-ാമത്തെ ആയത്തിൽ ഫല്യൗമ ലാ തുള്ളമു നഫ്സുൻ ശൈആ, ഒരാളോടും അനീതി കാണിക്കുകയില്ല, ഒരാളും ആക്രമിക്കപ്പെടുകയില്ല, എല്ലാവർക്കും അവരവർ ചെയ്തതിൻ്റെ പ്രതിഫലം നൽകപ്പെടും എന്ന വാചകമാണ് ഏറ്റവും അവസാനം നമ്മൾ വിശദീകരിച്ചത്.

പ്രതിഫലം നൽകപ്പെടുന്നതിനെ സംബന്ധിച്ച്, മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് ഇനിയുള്ള ആയത്തുകളിൽ വിശദീകരിച്ചു തുടങ്ങുന്നത്. ഖുർആനിൻ്റെ പതിവു ശൈലി പോലെ അതിനുശേഷം നരകക്കാരെ സംബന്ധിച്ചും വിശദീകരിക്കുന്നുണ്ട്. സ്വർഗക്കാരെ സംബന്ധിച്ച് രണ്ട് ചെറിയ ആയത്തുകളിലൂടെ എന്താണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് പാരായണ രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ശ്രോതാക്കൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ഇന്ന അസ്ഹാബൽ ജന്നതി പാരായണ നിയമത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളിൽപ്പെട്ട ഒന്നാണ് ശദ്ദുള്ള നൂനുകളെ മണിച്ചുകൊണ്ടോതണം, ശദ്ദുള്ള മീമുകളെ മണിച്ചുകൊണ്ടോതണം. ഇന അല്ലല്ലോ, ഇന്നയാണ്. ഇന്ന എന്നത് മണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഓതുക?

ആ രൂപത്തിലാണ് അത് പാരായണം ചെയ്യേണ്ടത്. തൊട്ടടുത്ത ആയത്തിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയുണ്ട്. അതെന്താ? ഹും വ അസ്വാജുഹും. ഹും വ അസ്വാജുഹും. ഹും എന്നതിൽ ഹാ മീം ഈ രണ്ടക്ഷരങ്ങളാണുള്ളത്. മീമിൻ്റെ ഉച്ചാരണം, സുക്കൂനുള്ള മീമിൻ്റെ ഉച്ചാരണം ഖുർആനിലെ മഹാഭൂരിഭാഗ സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത് ഇൽഹാറ് ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്, വളരെ കുറഞ്ഞ സമയങ്ങളിലാണ്. അതല്ലാത്ത ഒരു രീതി വരുന്നത് ഇൻഷാല്ലാ സന്ദർഭോചിതമായി നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. ഇൽഹാറ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമാക്കി ഉച്ചരിക്കണം. മീമ് വ്യക്തമാക്കി ഉച്ചരിക്കാൻ നമ്മളെന്തു ചെയ്യണം? മീമ് വ്യക്തമായി ഉച്ചരിച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? മീമ് പല സന്ദർഭങ്ങളിലും വ്യക്തമാക്കി ഉച്ചരിക്കാതെ പോയാൽ ആശയം തന്നെ മാറിപ്പോകും, അർത്ഥം തന്നെ മാറിപ്പോകും. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യത്തിന് വിപരീതമായ ആശയങ്ങളിലേക്ക് വരെ അത് വഴിതിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത്ര അപകടകരമായ കാര്യമാണത്. ഇപ്പോൾ സാധാരണ നമ്മുടെ ദിവസ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമസ്കാരത്തിൽ ഓതേണ്ടുന്ന സൂറ അൽ ഫാത്തിഹ. ഒരു വിശ്വാസി ഉറപ്പായും 17 തവണ സാധാരണഗതിയിൽ പാരായണം ചെയ്യണം. അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അലൈഹിം എന്ന് പറയുന്നിടത്ത് സുക്കൂനുള്ള മീമാണ്. അലൈഹിം എന്നതിലെ അവസാന അക്ഷരം ഏതാണ്? സുക്കൂനുള്ള മീമാണ്. സുക്കൂനുള്ള മീമിൻ്റെ ഉച്ചാരണം രണ്ട് ചുണ്ടും പൂട്ടുക എന്നതാണ്. രണ്ട് ചുണ്ടും പരസ്പരം ബന്ധപ്പെടുക, ടച്ച് ചെയ്യുക, അപ്പോഴാണൊരു മീം ഉണ്ടാകുന്നത്. രണ്ട് ചുണ്ടുകളാണ് മീമിൻ്റെ മഹ്റജ്, ഉച്ചാരണ സ്ഥലം. രണ്ട് ചുണ്ടുകളും പരസ്പരം കൂട്ടിമുട്ടാതെ പോകുമ്പോൾ മീം ഉണ്ടാകുന്നില്ല. മീം എവിടെ നിന്നുണ്ടാകണം? രണ്ട് ചുണ്ടുകളിൽ നിന്നുണ്ടാകണം. മ എന്ന് ഒന്ന് പറഞ്ഞു നോക്കിയാൽ അറിയാം. ഒന്ന് പറഞ്ഞു നോക്കൂ. മ എന്ന് പറയുമ്പോൾ രണ്ട് ചുണ്ടുകളും പരസ്പരം തട്ടുന്നു. അലൈഹിം വറദ്ദാലീൻ എന്ന് പറയുമ്പോൾ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വറദ്ദാലീൻ എന്നോതിപ്പോകുമ്പോൾ അലൈഹിം എന്നിടത്ത് രണ്ട് ചുണ്ടുകൾ കൂട്ടിമുട്ടുന്നുണ്ടോ എങ്കിൽ നമ്മുടെ പാരായണം ശരിയാണ്. അലൈഹിം വറദ്ദാലീൻ എന്ന് പറയുന്നിടത്ത് നമ്മുടെ രണ്ട് ചുണ്ടുകൾ കൂട്ടിമുട്ടാതെ പോകുന്നുണ്ടോ എങ്കിൽ പാരായണം തെറ്റാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അലൈഹിം വാ എന്ന് പറയുന്നിടത്ത് അവിടെ മിക്ക ആളുകളും ആ ഉച്ചാരണം അലൈഹിം വാ എന്ന് പറയുമ്പോൾ താഴത്തെ ചുണ്ടും മുകൾ നിരയിലെ പല്ലും, മുകളിലെ പല്ലും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ്.

0: ആണ് ആ ഭാഗം ഉച്ചരിക്കാറുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഒന്ന് ഓതി നോക്കിയാൽ അത് വളരെ വ്യക്തമാകും. അലൈഹിം വ, താഴത്തെ ചുണ്ടും മുകളിലെ പല്ലും പരസ്പരം കൂട്ടിമുട്ടിയാണ് ആ പാരായണം നടക്കുന്നത് എങ്കിൽ ആ ഓത്ത് ശരിയല്ല, അവിടെ മീമിൻ്റെ ഉച്ചാരണം നടക്കുന്നില്ല. മറിച്ച് ചുണ്ട് പല്ലിൽ, താഴെ ചുണ്ട് മുകളിലെ പല്ലിൽ തട്ടാതെ തന്നെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. അലൈഹിം എന്ന് പറയുമ്പോൾ ചുണ്ട് പരസ്പരം ടച്ച് ചെയ്യുന്നു, പൂട്ടുന്നു. അലൈഹിം. പിന്നീട് വ എന്ന് ചുണ്ടുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നു. വാവിൻ്റെ ഉച്ചാരണവും ഉണ്ടാകുന്നത് ചുണ്ടിൽ നിന്നാണ്. ഞാൻ സാങ്കേതികത്വങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പ്രശ്നങ്ങൾ സങ്കീർണ അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നില്ല. ലളിതമായൊരു കാര്യം ശ്രദ്ധിക്കുക, മീം ഉച്ചരിക്കുമ്പോൾ ചുണ്ട് പൂട്ടണം, ചുണ്ടുകൾ പരസ്പരം തട്ടണം, ടച്ച് ചെയ്യണം. അലൈഹിം വലദ്ദാലീൻ, അതാണ് രീതി. ഇവിടെയും അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ഹും വ അസ്വാജുഹും. ഹും എന്ന് പറയുമ്പോൾ രണ്ട് ചുണ്ടുകൾ ടച്ച് ചെയ്യണം, രണ്ട് ചുണ്ടുകൾ പരസ്പരം തട്ടണം. ഹും, ചുണ്ട് പൂട്ടണം. പിന്നീട് വ എന്ന് പറഞ്ഞ് വായ തുറക്കുമ്പോൾ രണ്ട് ചുണ്ടുകൾ ഉപയോഗിച്ച്, ചുണ്ടും പല്ലും ഉപയോഗിച്ചല്ല, വ എന്ന് പറഞ്ഞ് അടുത്ത അക്ഷരം ഉച്ചരിക്കണം. ഇതിത്രയധികം സമയമെടുത്ത് വിശദീകരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ മീമില്ലാതെ പോകും. ഹും വ അസ്വാജുഹും എന്ന് പറയുന്നിടത്ത് മീമില്ലാണ്ട് പോകും. ഒരു ഹർഫിനെ നമ്മൾ വിഴുങ്ങിക്കളയുകയാണ് ചെയ്യുന്നത്. അലൈഹിം വ എന്നൊക്കെ പറയുന്നിടത്ത് അതിൻ്റെ ആശയം തന്നെ മാറിപ്പോകുന്നു. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് പാരായണം ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹും വ അസ്വാജുഹും, ഹും വ അസ്വാജുഹും, അത് ഒന്ന് നന്നായി ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള കാര്യങ്ങളാണ്. പാരായണ രംഗത്ത് നന്നായി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. ഒന്ന് നോക്കൂ സുഹൃത്തുക്കളെ, ഇന്ന അസ്ഹാബൽ ജന്ന, നമുക്കറിയാവുന്ന വാക്കുകളാണതിലെ മിക്കതും. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും. അസ്ഹാബ്, സ്വഹാബി എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും, സ്വാഹിബ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും. അസ്ഹാബുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ആളുകൾ. സ്വാഹിബ് എന്നുള്ള വാക്കിന് കൂട്ടുകാരൻ, ഉടമ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അസ്ഹാബുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ആളുകൾ. അസ്ഹാബുൽ കഹഫ് നമ്മൾ പറയാറുണ്ട്, ഗുഹാവാസികൾ. ഏതൊരു വസ്തുക്കിലേക്കും അസ്ഹാബ് എന്ന് ചേർത്ത് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെടുത്തിയാണ് അർത്ഥം പറയുക. അതിൻ്റെ ഉടമകളെന്നോ അതിൻ്റെ അഹലുകാരെന്നോ അതിൻ്റെ അവകാശികളെന്നോ ഒക്കെയുള്ള ഒരാശയമാണ് ലഭിക്കുക. അപ്പം ഇന്ന അസ്ഹാബൽ ജന്നത്ത്, ജന്നത്തിൻ്റെ ആളുകൾ അഥവാ സ്വർഗത്തിൻ്റെ അവകാശികൾ. അല്യവും, ഇന്ന്. ഇന്ന് എന്ന് പറഞ്ഞാൽ എന്നാണ്? ഇത് പരലോകത്തെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. അഥവാ മനുഷ്യനെ മഹ്ഷറിൽ പുനർജീവിപ്പിച്ച് അവിടുത്തെ പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിച്ച് വിചാരണ കഴിഞ്ഞ് മീസാനിൽ ഗ്രന്ഥങ്ങൾ തൂക്കി നോക്കി അള്ളാഹുവിൻ്റെ അതിശക്തമായ ഹിസാബിന് മനുഷ്യനെ വിധേയനാക്കി സിറാത്ത് മുറിച്ച് കടന്ന് സ്വർഗത്തിലേക്കെത്തിയ ആളുകളെക്കുറിച്ച് പറയുന്നു. സ്വർഗത്തിലെ ആളുകൾ ഇന്ന് ഫീ ശുഗ്ലിൻ, അവരൊക്കെ ജോലികളിലാണ്. ശുഗ്ലിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ പലപ്പോഴും മലയാളത്തിൽ തന്നെ ആ നിലക്ക് ഉപയോഗിക്കാറുണ്ട്. ശുഗ്ലിൻ, ശുഗ്ല്, ഞാൻ എനിക്ക് ശുഗ്ലുണ്ട് എന്ന് പറഞ്ഞാൽ ബിസിയാണ്. ഫി ശുഗ്ലിൻ, അവരൊക്കെ ജോലിയിലാണ്. ഫാക്കിഹൂൻ, അവരാ ജോലിയിൽ സുഖമനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മുഫസ്സിറുകൾ ഫരിഹൂൻ, സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശദീകരിച്ചതായി ആ ആയത്തിൻ്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സന്തോഷത്തോടെ, ആനന്ദത്തോടെ, സുഖാനുഭൂതിയോടെ എന്തൊക്കെയോ ചില തൊഴിലുകൾ ചെയ്ത് ചില ജോലികളിൽ വ്യാപൃതരായി സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടുന്നു. വാക്കുകളുടെ അർത്ഥം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇന്ന, തീർച്ചയായും. അസ്ഹാബൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകൾ. അല്യവും, ഇന്നേ ദിവസം. ഫീ ശുഗ്ലിൻ, അവർ ജോലിയിലാണ്. ഫാക്കിഹൂൻ, അവരതിൽ സുഖമനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൻ്റെ ആളുകളെക്കുറിച്ചാണ് പറയുന്നത്, പരലോകത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. സ്വർഗലോകത്തവർ എന്തു ചെയ്യുന്നു എന്നതാണ് വിശദീകരിക്കുന്നത്. എന്തു ജോലിയായിരിക്കും അവർക്കവിടെ ചെയ്യാനുണ്ടാവുക, ഏത് ജോലിയെ സംബന്ധിച്ചാണ്, സ്വർഗത്തിൽ ചെയ്യുന്ന എന്ത് ജോലിയെ സംബന്ധിച്ചാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. ഇമാം ഷെയ്ഖ് സഅദി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത്, ഫി ഷുഗലിൽ മുഫക്കിഹിൽ നഫ്സ്, മനസ്സിന് സന്തോഷം പകരുന്ന, മുലിദ്ദില്ലഹ, മനസ്സിന് ആനന്ദം പകരുന്ന, വത്തലദ്ദുഹുൽ വതുലിദ്ദുഹുൽ അയൂൻ, കണ്ണുകൾക്ക് വളരെയധികം നയനമനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ കൺകുളിർമ നൽകുന്ന, സന്തോഷം പകരുന്ന പ്രവർത്തനങ്ങളായിരിക്കും. മറ്റു അമലുകളുടെ ലോകം ഇതാണ്. സ്വർഗത്തിലാണോ നമസ്കാരം? അല്ല, നമസ്കരിക്കേണ്ട ലോകം ദുനിയാവാണ്, നോമ്പെടുക്കേണ്ട ലോകം ദുനിയാവാണ്, ഹജ്ജ് നിർവഹിക്കേണ്ട ദൈഹിക ജീവിതത്തിലാണ്, സകാത്തും ദാനധർമ്മങ്ങളും നിർവഹിക്കേണ്ടത് ഇവിടെയാണ്, മറ്റു പല പല കർമ്മങ്ങളുടെ ലോകമിതാണ്. കുടുംബത്തെ നോക്കണം, മക്കളെ നോക്കണം, മാതാപിതാക്കളെ പരിഗണിക്കണം, അയൽവാസികളോട് ആ നിലക്ക് നന്മ ചെയ്യണം, സമൂഹത്തിലെ അധസ്ഥിത വിഭാഗത്തോട് ആ രൂപത്തിൽ പെരുമാറണം, ഇങ്ങനെ ധാരാളം സംഗതികൾ. ഇതൊന്നും പരലോകത്തില്ല. പിന്നെ പരലോകത്തുള്ള ജോലി എന്ത് എന്ന് ചോദിച്ചാൽ അവിടെ സുഖാനുഭവങ്ങളിൽ മുഴുകുക, മനസ്സിന് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക, കണ്ണിന് ആനന്ദം പകരുന്ന പ്രവർത്തനങ്ങളിലായിരിക്കും അവർ ഉണ്ടാവുക. അഥവാ അവർ അവരുടെ ഇണകളോടൊപ്പം രസിച്ചും രമിച്ചും ജീവിക്കുകയായിരിക്കും ചെയ്യുന്നത്. അവർക്കവിടെ സുഭിക്ഷമായി ലഭിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ എത്ര കഴിച്ചാലും മതിവരാത്ത, ഒന്നിനും രുചിക്കുറവില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് പഴവർഗ്ഗങ്ങൾ ആസ്വദിച്ച് അവിടുത്തെ മദ്യം രുചിച്ച് അവിടുത്തെ അതല്ലാത്ത എല്ലാ വിധത്തിലുള്ള കാഴ്ചകളും കണ്ട് രസിച്ച്, അതാണ് അവരുടെ ജോലി. അതല്ലാതെ ഇവിടുത്തതുപോലെ രാവിലെ എഴുന്നേൽക്കണം, പ്രഭാതകർമ്മങ്ങൾ ചെയ്യണം, അതുപോലും അവിടെയില്ല. അല്ലേ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചതെന്താ? അവർ അവിടെ ലായബൂലൂൻ, അവർക്കവിടെ മൂത്രവിസർജനം നടത്തേണ്ടതില്ല. വലയ തൊഹായിത്തൂൻ, അവർക്കവിടെ മലവിസർജനം നടത്തേണ്ടതില്ല. അവർക്കവിടെ തുപ്പുക പോലും വേണ്ട. സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തുപ്പുക എന്ന വായിക്കകത്തുള്ളത് തുപ്പിക്കളയുക എന്ന വളരെ നിസാരമായിട്ടുള്ള ഒരു പ്രവർത്തനം പോലും സ്വർഗലോകത്തിൽ ആവശ്യമില്ല. അത്ര സുഖകരമായ, ന്യൂനതകളില്ലാത്ത, പരിമിതികളില്ലാത്ത, പരിധികളില്ലാത്ത, ഏതെങ്കിലും നിലക്ക് കാണാനോ കേൾക്കാനോ ഇഷ്ടപ്പെടാത്ത ഒരു വസ്തുപോലുമില്ലാത്ത ലോകത്ത് എല്ലാ വിധത്തിലുമുള്ള സുഖാനുഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, സുഖമനുഭവിച്ചുകൊണ്ട് ജീവിക്കുക എന്ന ജോലിയാണ് അവിടെ ചെയ്യാനുള്ളത്. അതാണ് ഫി ശുഗലിൻ ഫാക്കിഹൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അവർ അവിടുത്തെ കന്യകളോടൊത്ത് സല്ലപിച്ചിരിക്കുകയായിരിക്കും എന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, സ്വർഗം അങ്ങനത്തൊരു ലോകമാണ്. സൃഷ്ടാവിന് ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അവൻ നൽകുന്ന സന്തോഷത്തിൻ്റെ ലോകമാണ്, അനുഗ്രഹത്തിൻ്റെ ലോകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ അനശ്വരമായ ആ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാനാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് സംഗതികൾ അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. അതിനെ ലക്ഷ്യം വെച്ച് ഇവിടുത്തെ ജീവിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ആ ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള ഒരു കഠിനാധ്വാനം നിർവഹിക്കുകയാണെങ്കിൽ ശരിക്കും അതല്ലേ ബുദ്ധിപരമായ ജീവിതം? അതിന് നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്ന ചിന്തക്ക് വളരെ പ്രസക്തിയുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. തൊട്ടടുത്ത ആയത്തൊന്ന് ശ്രദ്ധിക്കുക. ഹും, അവർ. ആരാണ് അവർ? അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിലെ ആളുകൾ. വ അസ്വാജുഹും, സൗജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇണ. വ അസ്വാജുഹും, അവരുടെ ഇണകൾ. ഫി ലിലാലിൻ, ലില്ല്, ലിലാൽ എന്ന് പറഞ്ഞാൽ തണൽ. അലൽ അറായിക്ക്, അരീക്കത്തുൻ, അറായിക്ക് എന്ന് പറഞ്ഞാൽ സോഫകൾ, ചാരുകസേരകൾ. മുത്തക്കിഊൻ, അതിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. വാക്കുകളുടെ അർത്ഥം എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഹും, അവർ. വ അസ്വാജുഹും, സൗജുൻ എന്നാണ് അതിൻ്റെ ഏകവചനം. അസ്വാജ്, ഇണകൾ. അവരും അവരുടെ ഇണകളും. ഫീ ലിലാലിൻ, തണലുകളിൽ. അലൽ അറായിക്ക്, സോഫകളിൽ. മുത്തക്കിഊൻ, ചാരിയിരിക്കുന്നവരായിരിക്കും. അലങ്കൃതമായ തണലുകളിൽ സംവിധാനിച്ചു വെച്ച, ചാരുകസേരകളിൽ, സോഫകളിൽ അങ്ങനെ ചാരിയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും സ്വർഗാവകാശികൾക്കും അവരുടെ ഇണകൾക്കും ഉണ്ടാവുക എന്ന് വിശുദ്ധർ പഠിപ്പിക്കാൻ. സുഹൃത്തുക്കളെ, നമ്മളിവിടെ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഒരു മനുഷ്യനോട് ജീവിത തിരക്കുകളെക്കുറിച്ച് ചോദിച്ചാൽ എന്താ പറയേണ്ടാവുക? എല്ലാ ജോലിയും കഴിഞ്ഞ് എന്നാണാവോ ഒന്ന് സുഖമായി വീട്ടിലൊന്ന് ഒഴിഞ്ഞിരിക്കാൻ കൂടുക. ഒഴിഞ്ഞ് ഇരിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ലോകത്ത് ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ ജോലി ചെയ്യാനുള്ള മടി കൊണ്ടല്ല, മറിച്ച് എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് വിമുക്തനായി മനസ്സമാധാനത്തോടുകൂടി മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന മറ്റെല്ലാവിധ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മാറി ഒരു മാനസികമായ ഉല്ലാസത്തോടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. അതിവിടെ സാധ്യമാകുമോ? ഒരിക്കലുമില്ല. പിന്നെ അതെവിടെയാണ് സാധ്യമാവുക? അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന, മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, സമാധാനം നഷ്ടപ്പെടുന്ന, സന്തോഷം കളയുന്ന ഒരു വിധത്തിലുള്ള ഒരു സാഹചര്യവുമില്ലാത്ത, പൂർണ്ണമായും മനസ്സിന് സന്തോഷം മാത്രം, കണ്ണിന് ആനന്ദം മാത്രം പ്രദാനം ചെയ്യുന്ന, കാതിന് സന്തോഷം മാത്രം പ്രദാനം ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇരുത്വവും വിശ്രമവുമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക്കി മുത്തകിഊൻ. അവരും അവരുടെ ഇണകളും ആ സോഫകളിൽ, അതിൻ്റെ ചാരുകസേരകളിൽ, തണലുകളിൽ അങ്ങനെ ചാരിയിരിക്കുന്നവരായിരിക്കും. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പരലോകവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും മനുഷ്യര് മനസ്സിലാകുന്ന മനുഷ്യൻ്റെ ഭാഷയിലുള്ള ചില വാക്കുകളാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത്. അല്ലേ, മല ഐനുൻ റഅത് വല ഉദുനുൻ സമിഅത് എന്നാണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കപ്പെടുന്നത്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യൻ്റെയും ഭാവനയിൽ പോലും കൊണ്ടുവരാൻ സാധിക്കാത്തത്. സ്വർഗം, സ്വർഗത്തിലെ പഴങ്ങൾ എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ സോഫകളെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ തണലുകളെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ ഇണകളെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ സന്തോഷമെന്ന് പറഞ്ഞാൽ, അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ കാണുന്ന പഴങ്ങളല്ല, ഇവിടെ കാണുന്ന ഇണകളല്ല, ഇവിടെ കാണുന്ന വീടുകളല്ല, ഇവിടെ കാണുന്ന പുഴകളല്ല, ഇവിടെ കാണുന്ന തോട്ടങ്ങളല്ല, ഇവിടെ കാണുന്ന മറ്റേതെങ്കിലും സൗകര്യങ്ങളല്ല, അതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അള്ളാഹു നമ്മോട് സംവദിക്കുന്നു എന്നു മാത്രം. ഖുർആൻ വിശദീകരിച്ചതുപോലെ, പ്രവാചകന്റെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതുപോലെ, ഒരിക്കലും വിശദീകരിക്കാനാവാത്ത, ഒരിക്കലും വർണ്ണിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യൻ്റെയും ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത അങ്ങനത്തെ ഒരു സംവിധാനങ്ങളാണ്, ലോകമാണ്, സൗകര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചാണ് ഈ രണ്ട് ആയത്തുകൾ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടെ അതിൻ്റെ വാക്കുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിക്കുക. ഇന്ന അസ്ഹാബൽ ജന്ന, തീർച്ചയായും സ്വർഗത്തിൻ്റെ ആളുകൾ, അല്യവും ഇന്നേ ദിവസം, അഥവാ പരലോകത്ത്, സ്വർഗത്തിൽ, ഫീ ശുഗലിൻ ഫാക്കിഹൂൻ, അവർ ജോലികളിൽ സുഖമനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, സന്തോഷിക്കുന്നവരാണ്. ഹും വഅസ്വാജുഹും, അവരും അവരുടെ ഇണകളും, ഫീ ളിലാലിൻ അലൽ അറായിക്കി മുത്തകിഊൻ, തണലുകളിൽ, സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. ആയത്ത് ഒരു തവണ കൂടെ പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك في ظلال على الأرائك متكئون. اللهم صل على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.
1: ഹൃദയ വസന്തം സമാപിക്കുന്നു. ഇന്നത്തെ ഹൃദയ വസന്തത്തിൽ സൂറത്ത് യാസീനിലെ ഏതാനും വചനങ്ങൾ പഠിപ്പിച്ചത് നിഷാദ് സലഫി.
2: പീസ് റേഡിയോ, tune to reality. Email hello@peaceradio.com. Phone 9020840840 www.peaceradio.com.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറ അൽ കഹ്ഫിലെ 46 മുതൽ 59 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുല്ല അൽ ഖലഫ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി ഖുർആൻ തലീഖിസ് അവതരിപ്പിക്കുന്നത് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പതിവ് പോലെ വീണ്ടും നമ്മളിതാ തലീഖിസ് കേൾക്കാനായി കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ തുടങ്ങുകയാണ്. ആദ്യമായി നമ്മോടൊപ്പം ചേരുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും
3: വറഹ്മത്തുള്ള.
2: പീസ് ഖുർആൻ റേഡിയോ ടെലിഗസിലേക്ക് സ്വാഗതം. സംസാരിക്കുന്നത് ആരാണ്?
3: സജാ സൽമാൻ.
2: എന്തോ?
3: സജാ സൽമാൻ.
2: സജാ സൽമാൻ. ഓക്കെ. മുളത്തന എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ. പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ടെലിഗസിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആ, മുമ്പ് വിളിച്ചിട്ടുണ്ട്, സമ്മാനം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ആ, അപ്പൊ ഇനി എന്നും വിളിക്കും. ക്വിസ് പ്രോഗ്രാമുകൾ ഇൻഷാ അല്ലാഹ് ഖുർആൻ പ്രോഗ്രാമുകളിലൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് വിളിക്കുകയും ഖുർആൻ പഠിക്കുകയും ആ അങ്ങനെ നല്ല കുട്ടിയാവണം ഇൻഷാ അല്ലാഹ്. അപ്പൊ മോളേക്ക് എവിടെ നിന്നാണ് ചോദിക്കുക എന്ന് അറിയാലോ? ഓക്കെ. എന്നാ മോളോടുള്ള ഒന്നാമത്തെ ചോദ്യം, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്.
3: ഈ റമദാൻ

0: ഓക്കെ, ഓക്കെ, മോളുടെ ഉത്തരം ശരിയായിട്ടുണ്ട്. ഞാൻ ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായി മോള് ഉത്തരം പറഞ്ഞു. മോള് ഖുർആനൊക്കെ പഠിക്കുന്നുണ്ടോ? എവിടെ നിന്നാണ് പഠിക്കുന്നേ? ആ, പീസ് ഖുർആൻ റേഡിയോയിലെ പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ടോ? ഉണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള പ്രോഗ്രാം ഏതാ? എല്ലാം ഇഷ്ടമാണ് അല്ലേ? പീസ് റേഡിയോയിലെ പ്രോഗ്രാമൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, എന്നാൽ മോളോടുള്ള രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ്. ഓക്കെ, ഫലഖതഹമൽ അഖബ മോള് നന്നായി ഉത്തരം പറഞ്ഞു. മോൾക്കുള്ള മൂന്നാമത്തെ ചോദ്യം ചോദിക്കാണ്, സമ്മാനം കിട്ടുമോ? കിട്ടുമോ? ഉറപ്പാണോ? ഇൻഷാല്ലാ. ഇപ്പം മോള് സമ്മാനം മേടിക്കും എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നു അതാണ്. എന്നാ ചോദിക്കട്ടെ മൂന്നാമത്തെ. ഓക്കെ, ഖദ് അഫ്ലഹ മൻ തസക്ക. ഖദ് അഫ്ലഹ മൻ തസക്ക.
1: ഹാ ബമൻ സജ സജ സജ

0: ഓക്കെ, മാഷാല്ല. മോളിപ്പോ പുതിയ സുഹൃത്ത് ഏതാണെന്നറിയോ? ആ അല്ല, മാഷാല്ല. ഇപ്പൊ മോൾക്ക് മൂന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? കിട്ടിയല്ലേ. അപ്പൊ ഇനി സമ്മാനം വേണ്ടേ? സമ്മാനം കിട്ടിയാൽ എന്താ ചെയ്യാ? എല്ലാരോടും പറഞ്ഞുകൊടുക്കോ, എല്ലാരോടും പറയോ. ആരോടൊക്കെയാ പറയാ? ആ ഫ്രണ്ട്സിനോട് പറയാലേ. അപ്പൊ ഫ്രണ്ട്സും ഇതുപോലെ വിളിക്കാൻ വേണ്ടി മോള് പറയണം ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ ഇനിയും മോള് അടുത്ത എപ്പിസോഡുകളിലും മോള് വിളിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സജ സൽമാൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകിയിരിക്കുന്നു. പീസ് റേഡിയോ നൽകുന്ന സുന്ദരമായ സമ്മാനം നമ്മുടെ കൊച്ചുകുട്ടിക്ക് ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാ. സന്തോഷകരമായ ഈ ഒരു എപ്പിസോഡിൻ്റെ അടുത്ത കോളിലേക്ക് നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്? ഹന. മാഷാല്ലാ. ഹന എവിടുന്നാണ് വിളിക്കുന്നത്? തിരൂരങ്ങാടി. ഹന പഠിക്കുന്നത് എത്രാം ക്ലാസ്സിലാ? രണ്ടാം ക്ലാസ്സിലാണ്. ഖുർആനൊക്കെ പഠിക്കുന്നുണ്ടോ? ഖുർആന് എവിടുന്നാ പഠിക്കുന്നേ? മദ്രസന്ന് പഠിക്കുന്നുണ്ട്. മനപ്പാടം കുറെ സൂറത്തുകൾ അറിയോ? അറിയാലേ, മാഷാല്ലാ. അപ്പൊ മോൾക്ക് എവിടെ നിന്നാണ് ചോദിക്കാന്നുള്ളത്? ആ ഓക്കെ ഓക്കെ, മോൾക്ക് അറിയാം. അപ്പോ എന്നാ ചോദിക്കട്ടെ, എത്ര ചോദ്യങ്ങളാ? എത്ര ചോദ്യങ്ങൾ? ആ മൂന്ന് ചോദ്യങ്ങൾ. മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട്. സമ്മാനം കിട്ടുകയാണെങ്കിൽ മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞ് മോൾക്ക് സമ്മാനം കിട്ടുകയാണെങ്കിൽ മോൾക്ക് സന്തോഷാവോ? സന്തോഷമായി കഴിഞ്ഞാൽ മോള് തിരിച്ചെനിക്ക് എന്താണ് സമ്മാനമായിട്ട് തരാ? പാട്ടാണോ കഥയാണോ എന്താ? പാട്ട് പാടിത്തരോ? ആ മാഷാല്ലാ. ആ എന്നാ മോളോട് ഞാൻ ഏതായാലും മോള് പാട്ടൊക്കെ പാടിത്തരും. അപ്പൊ എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം. ഓക്കെ ചോദിക്കട്ടെ. ولا يحض على طعام المسكين
1: فويل للمصلين
0: الذين هم عن صلاتهم
1: ينكعون الذين هم يرعون ويمنعون الباغون.
0: ഒന്നാമത്തെ ചോദ്യം നല്ല എളുപ്പമുള്ളതാണ് മോളോട് ചോദിച്ചത്, സന്തോഷായോ? ആ രണ്ടാമത്തെ ചോദ്യം എളുപ്പമുള്ളത് വേണോ? എളുപ്പമുള്ളതന്നെ വേണോ? ആ എന്നാ കുറച്ചുകൂടി എളുപ്പമുള്ളതൊന്നുകൂടി ചോദിക്കാം. പക്ഷെ മോള് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നല്ലൊരു പാട്ട് പാടിത്തരണം. ഓക്കെ.
1: ആ
0: يومئذ تحدث أخبارها
1: بأن ربك أوعى لها.
0: أوكي.
1: يومئذ يذكر الناس أشتاتا وأعمالهم.
0: ما شاء الله ما شاء الله. مولى രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം, സമ്മാനത്തിനായിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ചോദിക്കാണ്. നന്നായി ശ്രദ്ധിച്ചോദണം. ആ ഓക്കെ. أرأيت إن

0: قال لم لي لم كان لنا الظن بالنافية آسفة كاذبة عافية.
1: ما شاء الله ما شاء الله ما شاء الله. مولا മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു. പീസ് റേഡിയോ നൽകുന്ന സുന്ദരമായ സമ്മാനം ലഭിക്കുന്നതാണ്. സമ്മാനം കിട്ടിയാൽ മോള് കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്ത് പറയും? ആ സമ്മാനം കിട്ടി എന്നിട്ട് കൂട്ടുകാരികളോടൊക്കെ പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് വിളിക്കാൻ പറയണം.
0: ആ
1: പീസ് റേഡിയോയിലെ
0: ഖുർആൻ
1: ഇൻഷാ അല്ലാ പീസ് റേഡിയോയിലെ ഖുർആൻ പ്രോഗ്രാമും മറ്റെല്ലാ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാനും പറയണം. ഓക്കെ. ആ എന്നാ ഇനി മോളുടെ വക നല്ലൊരു പാട്ട്.

0: ഓക്കെ, മാഷാല്ലാ. ഓക്കെ മതി മോള്, അപ്പോൾ പാട്ട് നല്ല ഉഷാറായിട്ടുണ്ട് മോള്. മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു, സന്തോഷമായി. സന്തോഷമായില്ലേ മോൾക്ക്? ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹന എന്ന് പറയുന്ന രണ്ടാം ക്ലാസ്സുകാരിയായ നമ്മുടെ കൂട്ടുകാരിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്. ഹന മോൾക്ക് മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞ് സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കായി, അതോടൊപ്പം നമുക്കെല്ലാവർക്കുമായി ഹന മോൾ നല്ലൊരു പാട്ട് നമുക്ക് പാടിത്തന്നു. മാഷാ അല്ലാ. ഇനിയും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അടുത്ത കോളർ ആരാണ് എന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
0: പീസ് ഖുർആൻ റേഡിയോ ടെലി ക്വിസിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്?
1: ഹഫീദ്.
0: ഹഫീദ്, മാഷാ അല്ലാ, നല്ല പേരാണ്. മോന് സ്ഥലം എവിടെയാണ്?
1: പത്തപ്പിരിയം.
0: പത്തപ്പിരിയം. ഓക്കെ. മോന് സ്കൂളിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
1: മൂന്നാം ക്ലാസ്സിൽ.
0: മൂന്നാം ക്ലാസ്സിലാണ്. പീസ് ഖുർആൻ റേഡിയോ ടെലിഗസിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: അല്ല,
0: മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലേ. മാഷാ അല്ലാ. അപ്പോൾ മുമ്പ് വിളിച്ച് സമ്മാനമൊക്കെ കിട്ടി, വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ആ മാഷാ അല്ലാ. അപ്പൊ സമ്മാനം കിട്ടിയപ്പോ ഇനിയും കുറേ സമ്മാനങ്ങൾ പീസിലിടയിൽ നിന്ന് കിട്ടണം. അപ്പൊ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? ഇൻഷാ അല്ലാ. അപ്പൊ മോന് ഇതുപോലത്തെ ഖുർആൻ ക്വിസുകളിൽ എന്ത് ചെയ്യണം? എല്ലാത്തിനും വിളിക്കണം, പങ്കെടുക്കണം, നന്നായി പഠിക്കുകയൊക്കെ വേണം. ഓക്കെ. എന്നാ മോനക്ക് സിലബസൊക്കെ അറിയായിരിക്കും മുമ്പ് വിളിച്ചതുകൊണ്ട്. സൂറത്തുൽ ആല മുതൽ സൂറത്തുൻ നാസ് വരെയാണ്. അതിനിടയ്ക്കുള്ള ആയത്തുകളിൽ നിന്നാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹഫീദ് മോനോടുള്ള ഒന്നാമത്തെ ചോദ്യം, റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ
1: ഫീഹാ കുതുബുൻ ഖയ്യിമ ുംഹിത്തീനുദ്ദീനുനഫാത്ത
0: ഏതായാലും ഹഫീദ് മോന് ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞു. ഹഫീദ് മോനോടുള്ള രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മോന് റെഡിയല്ലേ? ഓക്കെ.

0: ഹഫീദ് മോനെ, ഉത്തരം തെറ്റാണ്. ഹഫീദ് മോനെ, സമയം അധികരിച്ചിട്ടുണ്ട്. ഹഫീദ് മോനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ കിട്ടാതിരുന്നതാണ്. ഏതായാലും കുഴപ്പമില്ല, ഇൻഷാല്ലാ ഹഫീദ് മോനെ ഇനിയും പീസ് റേഡിയോ ടെലിഗിസിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കണം, സമ്മാനം ലഭിക്കും ഇൻഷാല്ലാ. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത എപ്പിസോഡുകളിലൊക്കെ മോനെ വിളിക്കണം, എന്നിട്ട് കൃത്യമായി മറുപടി പറഞ്ഞ് സമ്മാനം മേടിക്കുകയും വേണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പത്ത് പിരിയത്തുള്ള ഹഫീദ് എന്ന് പറയുന്ന മൂന്നാം ക്ലാസ്സുകാരനാണ് നമ്മോടൊപ്പം ഇപ്പോൾ ടെലിക്വിസിൽ ചേർന്നത്. ഹഫീദ് മോൻ ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞു, എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിന് നിർഭാഗ്യവശാൽ ഉത്തരം ചില സമയത്തൊക്കെ നമുക്കറിയുമെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടൂല. അങ്ങനെ ഹഫീദ് മോന് പെട്ടെന്ന് ചോദിച്ചപ്പോൾ എന്തോ ആ സമയത്ത് കിട്ടിയില്ല. ഏതായിരുന്നാലും ഹഫീദ് മോന് നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, ഖുർആനൊക്കെ നന്നായി ഓതുന്ന കുട്ടിയാണ് എന്ന ഓത്തിൽ നിന്ന് പാരായണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിലും ഹഫീദ് മോന് വിളിക്കും, അതുപോലെ കൊച്ചു കൂട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. ആ സങ്കടം എൻ്റെ കൂട്ടുകാരുടേത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എങ്കിലും എല്ലാത്തിലും ഒരു പരിമിതിയുണ്ടല്ലോ. അത് പരിഗണിച്ച് അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും വിളിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഇൻഷാ അല്ലാ. ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത കോളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്? സബാഹ് സാലിം. എവിടുന്നാണ് വിളിക്കുന്നത്?
1: യു എസ്
0: എന്നാണ് വിളിക്കുന്നത്. മാഷാല്ലാ. മോന് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ US നിന്നും സബാഹ് സാലിം. പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോയിലൂടെ ഒരുപാട് ഖുർആനിൻ്റെ പ്രോഗ്രാമുകളുണ്ട്, അതിൽ മോന് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്?
1: അഞ്ഞൂറ്.
0: മാഷാല്ലാ. അപ്പം 500 കേൾക്കാറുണ്ട്. അതുപോലെ ഖുർആനിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, മറ്റു പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്, അത് കേൾക്കാറുണ്ട് അല്ലേ? മാഷാല്ലാ. നാട്ടിലെവിടെയാ സ്ഥലം?
1: ചന്ദ്രാപ്പിന്നി.
0: മാഷാല്ലാ. തൃശ്ശൂർ അല്ലേ? ഓക്കെ. മോനെ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഓക്കെ മാഷാല്ലാ. അപ്പോൾ മോന് സിലബസ് അറിയാലോ, എവിടെ മുതൽ ഏതുവരെയാണ് ചോദ്യങ്ങളെന്ന് അറിയാം. സൂറത്തുൽ ആലം മുതൽ സൂറത്തുൽ നാസ് വരെ മൂന്ന് ചോദ്യങ്ങളാണ്. മൂന്ന് ചോദ്യങ്ങൾക്കും മോന് കൃത്യമായി ഉത്തരം പറയണം. റെഡിയല്ലേ സബാഹ്? ഓക്കെ. സബാഹ് മോനോടുള്ള ഒന്നാമത്തെ ചോദ്യം

0: إمات التي لم يخلق مثلها في البلاد، وثمود الذين جابوا الصخر بالباد، وفرعون ذي الأوتاد.
1: ഓക്കെ, മാഷാല്ലാ മാഷാല്ലാ. മോനെ
0: അപ്പോൾ
1: ഖുറാനൊക്കെ നന്നായി ഓതാൻ പഠിച്ചിട്ടുണ്ട്. എവിടുന്നാണ് പഠിക്കാറുള്ള ഖുറാൻ പഠിച്ചിട്ടുള്ളത്? വീട്ടിൽ നിന്ന് പഠിക്കാണ്. വീട്ടിൽ നിന്ന് ആരാ പഠിപ്പിച്ചു തരല്? ഉമ്മച്ച് പഠിപ്പിച്ചു തരലാണല്ലേ. എന്നും ഉമ്മച്ചിയാണ് പഠിപ്പിച്ചു തരാറുള്ളത് ഖുറാന്? ആ, അപ്പോൾ അവിടെ മദ്രസയോ അങ്ങനെ ഖുർആൻ പഠിക്കാനുള്ള വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലേ? അടുത്തൊന്നും ഇല്ല അല്ലേ. അടുത്തില്ലാത്തതുകൊണ്ടാണ്.
0: അടുത്തില്ല.
1: ആ മാഷാല്ലാ. എന്നിട്ടും മോന് നന്നായി ഖുർആൻ പഠിക്കുന്നുണ്ട് അല്ലേ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്? മാഷാല്ലാ. അപ്പോൾ മോന് നന്നായി നന്നായി പഠി. ഏതോ
0: ഒരു വർഷം മദ്രസയിലുണ്ട്.
1: ഏതോ? ആ മോന് കുറച്ച് കുറച്ച് കുറച്ച് ഉച്ചത്തിൽ സംസാരിച്ചേ.
0: ഒരു വർഷം മോന് പോയിണ്ട് മദ്രസയില.
1: ആ പോകുന്നുണ്ട് അല്ലേ. അപ്പൊ മോന് നന്നായി പഠിക്കണം കേട്ടോ. അവിടെ അടുത്ത് കൂട്ടുകാരൊക്കെ ഉണ്ടോ? മോനക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടോ?
0: കുറച്ചുള്ളൂ
1: കുറച്ചുള്ളൂ
0: കുറച്ചുള്ളൂ.
1: ആ മലയാളം സംസാരിക്കുന്ന കൂട്ടുകാരൊക്കെ കുറവായിരിക്കും അല്ലേ. ഏതായാലും മലയാളം അറിയാവുന്ന കൂട്ടുകാരോടൊക്കെ പീസ് റേഡിയോയെ പറ്റി പറഞ്ഞു കൊടുക്കണം മോനെ. ഓക്കെ, ഇൻഷാല്ലാ. മോനോടുള്ള രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം അല്ലേ. ആ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ്. അലം യജിദ് കയതീമ ഫആവ
0: ووجدك ضالا وحدا فهدى ووجدك عائنا فأغنى فأما اليتيم فلا تقهر وأما السائل وأما السائل ولا تنهر وأما بنعمة ربك فحدث.
1: ما شاء الله. മോനെ രണ്ടാമത്തെ ചോദ്യത്തിനും കൃത്യമായി ഉത്തരം പറഞ്ഞു. മോനെ എന്താ ഒരു പേടിയുണ്ടോ? ചെറുതായിട്ടല്ലേ. ആ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഖുർആൻ ഓതുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഓത, നല്ല സൗണ്ടിൽ കേട്ടോ. ആ എന്നാ ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കല്ലേ. ആ ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ.
0: ലൈലത്തുൽ ഖദർ ഖൈറു മിനൽ ഫിഷാ تنزل الملائكة والروح فيها بإذن ربي من كل أمر سلام هي حتى مطلع الفجر.
1: ما شاء الله. മോനെ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. മോനെ പിന്നെ പേടിക്കണ്ട, അങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായി മോനെ എല്ലാ ആയത്തുകളും അറിയാം, പഠിച്ചിട്ടുണ്ട്. എന്നാലും മോനെ കുറച്ചുകൂടി ഒന്നിങ്ങനെ സ്ലോ ആയിട്ട് നന്നായിട്ട് നീട്ടി മണിച്ചൊക്കെ പാരായണം ചെയ്യണം. ഓക്കെ, അങ്ങനെ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനിയും അടുത്ത എപ്പിസോഡുകളിൽ മോനെ വിളിക്കണം. വിളിക്കുമ്പോൾ ഇതുപോലെ നന്നായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഇതിനേക്കാൾ നന്നായിട്ട് കുറച്ചൊക്കെ സ്ലോ ആയിട്ട് നന്നായി പാരായണം ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പം മൂന്ന് ചോദ്യങ്ങൾക്കും മോൻ ഉത്തരം പറഞ്ഞു. മോന് പീസ് റേഡിയോ നൽകുന്ന സമ്മാനം അവിടേക്ക് എത്തിക്കുന്നതാണ് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വലൈക്കും സലാം.
1: യു എസിൽ നിന്നും സബാഹ സാലിം എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സുകാരനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിക്വിസിൽ ചേർന്നത്. വ്യത്യസ്തമായ നാടുകളിൽ നിന്നും നമ്മുടെ ഈ ടെലിക്വിസിൽ പങ്കെടുക്കാൻ വേണ്ടി കൊച്ചുകൂട്ടുകാർ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മോട് വിളിച്ചത് യു എസിൽ നിന്നാണ്. ഇതുപോലെ ബഹ്റൈനിൽ നിന്നും ഖത്തറിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ കൂട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം ഒരുപാട് കൂട്ടുകാർ വിളിച്ച് കിട്ടാത്തതുണ്ട്. സങ്കടം അറിയാം, എങ്കിലും നിരന്തരമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം കൂട്ടുകാരെ. ഏതായിരുന്നാലും നമ്മോടൊപ്പം ചേർന്ന സബാഹമോൻ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് സമ്മാനത്തിനർഹനായിരിക്കുന്നു. മാഷാല്ലാ. ഇനി ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ കോളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതാരാണ് എന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നേ?
0: സുമയ്യ അഹമ്മദ്.
1: സുമയ്യ അഹമ്മദ്. സുമയ്യ അഹമ്മദ് എവിടുന്നാണ് വിളിക്കുന്നത്?
0: ചങ്ങരംകുളം.
1: ചങ്ങരംകുളം. മോള് സ്കൂളിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സ്കൂളിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ആറാം ക്ലാസ്. മാഷാല്ലാ. ഖുർആനൊക്കെ പഠിക്കാറുണ്ടോ? പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? പീസ് റേഡിയോയിൽ ഏത് പ്രോഗ്രാമാണ് കേൾക്കാറ്? ഏത് പ്രോഗ്രാമാണ് മോള് കേൾക്കാറുള്ളത്?
0: കുട്ടികളുടെ പ്രോഗ്രാം.
1: ആ, കുട്ടികളുടെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട്, അതൊക്കെ കേൾക്കാറുണ്ടല്ലേ? കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ കേൾക്കാറുണ്ടല്ലേ? മാഷാല്ലാ. ഓക്കെ, എന്നാൽ മോള് മൂന്ന് ചോദ്യങ്ങളാണ് മോൾക്കുള്ളത്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞാൽ പീസ് റേഡിയോ നൽകുന്ന സുന്ദരമായ സമ്മാനം ലഭിക്കുന്നതാണ്. മോൾക്ക് എവിടെ മുതൽ ഏതുവരെയാണ് ചോദിക്കുക എന്നുള്ളത് അറിയാലോ? ആ, ആയല മുതൽ നാസ് വരെ. എന്നാൽ മോളോടുള്ള ഒന്നാമത്തെ ചോദ്യം നന്നായി ശ്രദ്ധിച്ച് ഉത്തരം പറയണം. ചോദ്യം ഒന്ന്.
0: ഓക്കെ.
1: സുമയ്യ അഹമ്മദ് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റെഡിയല്ലേ? ഓക്കെ. ഓക്കെ. മാഷാല്ലാ മാഷാല്ലാ. മോള് നന്നായി ഉത്തരം പറഞ്ഞു. എല്ലാവർക്കും തെറ്റാവുന്ന, മാറിപ്പോകാവുന്ന ഒരു ഭാഗമാണ്. എങ്കിലും മോള് ഉത്തരം പറഞ്ഞു. ഒന്നുകൂടി ശ്രദ്ധിക്കണം ആ ഭാഗങ്ങളൊക്കെ. അത് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ. وتكون الجبال كالعهن المنفوش. وتكون الجبال كالعهن المنفوش.
0: فأما من ثقلت موازينه فهو

0: മാഷാല്ലാ, അല്ലാഹു ബാരിക് ഫീക്. മാഷാല്ലാ, സുമയ്യ അഹമ്മദ് ചങ്ങരംകുളത്ത് നിന്നുള്ള ആറാം ക്ലാസ്സുകാരിയായ നമ്മുടെ കൊച്ചുകുട്ടി മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു. ഇനി പീസ് റേഡിയോ നൽകുന്ന സമ്മാനം സുമയ്യ, പീസ് റേഡിയോ നൽകുന്ന സമ്മാനം
1: കിട്ടും.
0: കിട്ടിയാലോ കൂട്ടുകാരികളോടൊക്കെ പറയും അല്ലേ? ആ, അപ്പോൾ ഇനി പീസ് റേഡിയോ നൽകുന്ന സമ്മാനം സുമയ്യ മോൾക്ക് കിട്ടും. എല്ലാവരോടും പറയണം, ഇനിയും പീസ് റേഡിയോയിലേക്ക് സുമയ്യ വിളിക്കണം. ഓക്കെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ.
1: വലൈക്കും അസ്സലാം.
0: സുമയ്യ അഹമ്മദ് എന്ന ആറാം ക്ലാസ്സുകാരിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലികിസിൽ പങ്കെടുത്തത്. മോള് മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി സമ്മാനത്തിന് അർഹയായിരിക്കുകയാണ്. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം ജാഫർ സലഫി.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഹൂദ് വിശുദ്ധ ഖുർആനിലെ 11 അധ്യായം 100 ആയത്ത് മുതൽ 150 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് യാസർ.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ അത്തഹസീനിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്ത് മുജാദിലയിൽ നിന്നും 14, 15, 16 ആയത്തുകളാണ് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ ക്ലാസ് എടുക്കുന്നത്. നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുജാദില 14, 15, 16 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
4: أَلَمْ تَرَ إِلَى الَّذِينَ تَوَلَّوْا قَوْمًا غَضِبَ اللَّهُ عَلَيْهِمْ مَا هُمْ مِنْكُمْ وَلَا مِنْهُمْ وَيَحْلِفُونَ عَلَى الْكَذِبِ وَهُمْ يَعْلَمُونَ أَعَدَّ اللَّهُ لَهُمْ عَذَابًا شَدِيدًا إنهم ساء ما كانوا يعملون اتخذوا أيمانهم جنة فصدوا عن سبيل الله فلهم عذاب مهين
3: അലം തറ ഇല ലദീന. അലം തറ സാകിന മീമിന് ശേഷം ത വരുമ്പോൾ ഇഖ്ഫ ഷഫവി, അവിടെ വെളിവാക്കി.

0: ഉച്ചരിക്കണം. എലം ത്യറ ത ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട, അഥവാ കനം കുറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. തൊറ അല്ല, അലം തൊറ അല്ല, എലം ത ത എലം ത്യറ. റോയിനെ കനപ്പിക്കുകയും വേണം. ഇലല്ലദീന ഇലല്ലദി ലസി അല്ല ലദി ഇലല്ലദീന തവല്ലൗ തവല്ലൗ അല്ല ത തവല്ലൗ കൗമൻ ഖാഫ്. തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞിട്ടുള്ളതാണ് മഹ്റജ്, ചെറുനാക്കിൻ്റെ ആ ഭാഗം. കൗമൻ കൗമൻ ഗ തൻവീന് ശേഷം ഗൈന് വെളിവാക്കി ഉച്ചരിക്കണം. മണിക്ക് അവിടെ മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. കൗമൻ ഗദിബ ഗദിബ ദാദാണ്, ഗദിബ അല്ല ഗദിബ. ഗദിബ അല്ലാഹു അലൈഹിം അലൈഹിമ്മഹും സാക്കിന മീമിന് ശേഷം വീണ്ടും മീം, അതിൻ്റെ ഇപ്പുറത്തും മാഹും മീൻകും ഇവിടെയൊക്കെ എന്താണ് മീം സാക്കിനയ്ക്ക് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം മുതമാസിൽ. അവിടെ എന്ത് ചെയ്യണം, ഒന്നാക്കിയിട്ട് ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മാഹും അലൈഹിം മാഹും മീൻകും, ഇങ്ങനെ ഇദ്ഗാം ചെയ്ത് മണിക്കണം. മീൻകും ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻകും മിൻകും വല സാക്കിന മീമിന് ശേഷം വ, ഇദ്ഹാർ ശഫവി, ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. മിൻകും വല മിൻഹും വയഹ്ലിഫൂൻ, സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നാൽ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിക്കണം. ധാരാളം ക്ലാസ്സുകൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായിട്ടും അത് പഠിക്കാൻ ശ്രമിക്കണം. മിൻഹും വയഹ്ലിഫൂന വയഹ്ലിഫൂന അലൽ കദീബി അലൽ കദീബി അലൽ കദീബി കസിബി അല്ല കദീബി വഹും യഅലമൂൻ വഹും യ അയിന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഹ്റജ്, ശ്രദ്ധിക്കണം. യഅലമൂൻ അല്ല യ യഅലമൂൻ. അഅദല്ലാഹു ലഹും അദാബൻ ശദീദ أعد الله أعد الله لهم أعد الله لهم عذابا لهم ساكنة ميم ششم عين لهم عذابا أي باورد لهم عذابا شديدا تنوين ششم شين عذابا ش عذابا ش ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അദാബൻ ഷദീദ ഷദീദ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. മദ് ഇവവ് എന്നാണ് പേര്. ഷദീദ ഇന്നഹും ഇന്നഹും സാ നൂന് ഷദ് മണിക്കണം. സാ മദ് മുത്തസിൽ, മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. إنهم ساء ما كانوا ഇങ്ങനെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. ما كانوا يعملون يعملون അവസാനത്തിൽ മദ് ഇഅറാദ സുക്കൂൻ. അടുത്ത ആയത്ത് പതിനാറാമത്തെ ആയത്ത്, اتخذوا أيمانهم جنة فصدوا اتخذوا اتخذوا അല്ല ഈ ഇത്തഖദു, അവിടെ ഒന്നാമത്തെ ഹംസ വസലിൻ്റെ ഹംസയാണ്, ചേർത്തി ഓതുന്ന സമയത്ത് അതിനെ ഒഴിവാക്കും. എങ്ങനെ, അതിന് മുന്നത്തായത്ത് നമ്മൾ കൂട്ടി ഓതുമ്പോൾ മഖാനു യഅമലൂനത്തഖദു അങ്ങനെയാണ് ഓത്, പക്ഷെ നമ്മളവിടെ നിർത്തിയിട്ടാണല്ലോ ഓതുന്നത്. എടുത്തു ഓതുന്ന സമയത്ത് ഹംസ ഉച്ചരിക്കണം കസ്ർ നൽകിക്കൊണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ വളരെയധികം നമ്മൾ വിശാലമായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇഹ്ദിന സിറാത്തൽ, അധികം ആളുകളും അവിടെ ഖുർആനിൽ സുക്കൂനുണ്ടാവും, ആ സുക്കൂൻ നൽകിക്കൊണ്ട് തന്നെ ഇഹ്ദിന എന്ന് ഓതും. അങ്ങനെയല്ല, ഈ ഇഹ്ദിന എന്ന് പഠിക്കണം, നമ്മൾ അങ്ങനെ തന്നെ ഓതണം ഇൻഷാല്ലാ. ഇവിടെയും ഇത്തഖദു ഇത്തഖദു അയ്മാനഹും ഇത്തഖദു, മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ അയ്മാനഹും. മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടേണ്ട മദ് നീട്ടാം എന്ന മദ്ദാണ്. أيمانهم جنة جنة نون شدند മണിക്കണം. جنة فصدوا تنوين ششم ف ഇവിടെയും ഇഖ്ഫ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. തൻവീനിനെയാണ് അവ്യക്തമാക്കണം, അല്ലെങ്കിൽ നൂന് സാക്കിന സാക്കിന നൂനാണെങ്കിൽ അങ്ങനെ നൂനെ ഇവിടെ തൻവീൻ അതിനെയാണ് അവ്യക്തമാക്കി മണിക്കേണ്ടത്. ജുന്നതൻ ഫസദ്ദു, ശേഷം ഫ ആണ്, ഇത് ഖാമിലേക്ക് പോവരുത്. എങ്ങനെ? ജുന്നതൻ അല്ല, ജുന്നതൻ ഫസദ്ദു. ഫസദ്ദു അൻ സബീലില്ലാ, അൻ സ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ബിഗുന്ന. അൻ സബീലില്ലാഹി ഫലഹും അദാബുൻ, ഫലഹും فلهم عذاب, عذاب لا عذاب, عذاب مهين. تنوين الشاشم ميم ادغام بغن, تنوين الشاشم ميم ونال تنوين نميم ليك كوتي ليك بيچو ماني چوندو چريكنا. عذاب مهين فلهم عذاب مهين. ഇങ്ങനെ ആയത്തിന്റെ അവസാനങ്ങളിലൊക്കെ മദ്ദ് ആയിരുദുൽ സുക്കൂൻ ആണ്. മദ് ആരുദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ സുക്കൂൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ നോക്കൂ, യഅലമൂൻ, യഅമലൂൻ, മുഹീൻ, ഇതൊക്കെ എന്താണ്? യഅമലൂന, യഅമലൂന, മുഹീനുൻ ഒക്കെയാണല്ലോ. പക്ഷേ നിർത്തുന്നത് കാരണത്താൽ അവിടെ സുക്കൂൻ വരുന്നു. അതുകൊണ്ടാണ് മദ്ദിൻ്റെ അക്ഷരമായ വാവിനു ശേഷം സുക്കൂൻ വന്നാൽ ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണല്ലോ, അതാണ് മദ് ആരുദുൽ സുക്കൂൻ. വഖഫ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സുക്കൂൻ വരുന്നത്. അതാണ് മദ് ആയിരുന്ന സുക്കൂൻ. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. അലം തറ ഇലൽ ലദീന തവല്ലൗ ഖൗമൻ ഗദിബ അല്ലാഹു അലൈഹിം മാഹും മിൻകും വലാ മിൻഹും വയഹ്ലിഫൂന അലൽ കദിബി വഹും യഅലമൂൻ അഅദ്ദ അല്ലാഹു ലഹും അദാബൻ ശദീദ إنهم ساء ما كانوا يعملون اتخذوا أيمانهم جنة فصدوا عن سبيل الله فلهم عذاب مهين. سورة مجادلة 14-15-16 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. നന്നായിട്ട് പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീകും. അത്തഹ്സീൻ ഇവിടെ സമാപിക്കുകയാണ്. അത്തഹ്സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്ത് മുജാദിലയിലെ 14, 15, 16 ആയത്തുകളാണ് അൽഹംദുലില്ലാ കേട്ടത്. ക്ലാസ് എടുക്കാനായി നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
2: الله ربنا هو الاله له من الاسماء
3: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: സമഗ്രമായ വിശുദ്ധ ഖുർആൻ പഠനം ലക്ഷ്യമിട്ടുകൊണ്ട് പീസ് റേഡിയോ ഒരുക്കുന്ന 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 28 ക്ലാസ്സാണ് ഇനി നാം കേൾക്കുന്നത്. ദുആക്ക് ഉത്തരം ലഭിക്കുവാൻ ക്ലാസ് എടുത്തുകൊണ്ട് ബഹ്മാനിയായ അബ്ദുൽ ജബ്ബാർ മദീനിയാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ എന്ന ആയത്ത് വിശദമായി പഠിക്കുകയുണ്ടായി. അവസാനം ഒരു മസ്അല പറഞ്ഞാണ് നമ്മൾ അതിന്റെ വിശദീകരണം അടുത്ത എപ്പിസോഡിൽ എന്ന് പറഞ്ഞ് നിർത്തിയത്. പ്രസ്തുത മസ്അല, ദുആ ചെയ്യുന്നവർക്ക് ഉത്തരമേകുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അത് വിശുദ്ധ ഖുർആൻ പല വചനങ്ങളിൽ അറിയിച്ചതുമാണ്. എന്നിട്ടും എന്തേ പലരുടെയും ദുആക്ക് ഉത്തരമില്ലാതെ പോകുന്നു? ഇതായിരുന്നു പ്രസ്തുത ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പ്രാമാണികർ പലരും പലതായി പരാമർശിച്ചിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയവും ഹൃദ്യവുമായത് ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ അൽ ജവാബുൽ കാഫി ലിമൻ സഅലാനി ദവാ ഇശാഫി എന്ന വിശ്വപ്രസിദ്ധ രചനയിൽ ഉണർത്തിയതാണ്. അദ്ദേഹം ദുആയെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നുണ്ട്. ആ പരാമർശത്തിൽ അദ്ദേഹം പറയുന്നു, വകദാലിക ദുആ ഫഇന്നഹു മിൻ അഖ്വൽ അസ്ബാബ് ഫി ദഫ്ഇൽ മക്റൂഹി വഹുസൂലിൽ മത്ലൂബ്. അനിഷ്ടം ചെറുക്കപ്പെടുന്നതിൽ, ഇഷ്ടകരമായത് ലഭ്യമാകുന്നതിൽ ഏറ്റവും ശക്തമായ ഒരു സബബാണ്, കാരണമാണ് ദുആ. വലാക്കിൻ ഖദ യതഖല്ലഫു അൻഹു അസറുഹു. എന്നാൽ ദുആന്റെ ഫലം ചിലപ്പോൾ ദുആയെ തൊട്ട് പിന്തിയേക്കും. അതെന്തുകൊണ്ട്? 3 കാരണങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഇമ്മാലി ദുഫിഹി ഫി നഫ്സിഹി. ഒന്നുകിൽ ദുആ സ്വയം അത് ദുർബലായിരിക്കും. ദുആ ചെയ്തവന്റെ ദുആ അവനിൽ നിന്ന് ദുർബലമായ അവസ്ഥയിലായിരിക്കും. ബിയക്കുന ദുആ ലാ യുഹിബ്ബുഹുല്ലാ ലിമാ ഫീഹി മിനൽ ഉദ്വാൻ. ആ ദുആ അതിൽ അതിക്രമം, അന്യായമുള്ളതിനാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ദുആയായിരിക്കും. വഇമ്മാലി ദുഫിൽ ഖൽബ് വആദമി ഇഖ്ബാലിഹി അലല്ലാഹ്. അല്ലെങ്കിൽ ദുആ ചെയ്യുന്നവന്റെ ഹൃദയം അത് ദുർബലായിരിക്കും. അള്ളാഹുവിലേക്ക് മുന്നിടുന്ന വിഷയത്തിൽ യഥാവിധം മുന്നിടാതെ, അതേപോലെ തന്നെ മനസ്സ് ആ ദുആയിൽ കേന്ദ്രീകരിക്കാതെ ദുആയിന്റെ സമയം വആദമി ഇഖ്ബാലിഹി അലല്ലാഹ് വജംഇയ്യതിഹി അലൈഹി വഖ്ത ദുആ. അപ്പോൾ ഈ ദുർബല മനസ്സോടുകൂടി ദുആ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുആ, ഇബ്നുൽ ഖയ്യിം അതിനെ ചിത്രീകരിക്കുന്നത് ഫയകൂനു ബിമൻസിലത്തിൽ ഖൗസ് അർറഖ് ജിദ്ദൻ എന്നാണ്. ദുആ അമ്പ് സഹമാണ്. ഈ അമ്പയ്യണെങ്കിൽ വില്ല് ഉറച്ചതായിരിക്കണം, ശക്തമായിരിക്കണം. ദുർബലമായ മനസ്സിൽ നിന്ന് ദുആ പോകുമ്പോൾ ആ ദുർബലമായ മനസ്സ് ഉറപ്പില്ലാത്ത വില്ല് പോലെ, വില്ലും ഞാനും ഉറപ്പില്ലാത്തതാണ് എങ്കിൽ പിന്നെ അതിൽ നിന്ന് തെറിക്കുന്ന അമ്പ് അത് ദുർബലമായിരിക്കും. അതാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. പിന്നെ അദ്ദേഹം മൂന്നാമത്തെ കാരണം പറയുന്നത്, വഇമ്മാലി ഹുസൂലിൽ മാനിയ മിനൽ ഇജാബ. ഒന്നുകിൽ ഉത്തരം നൽകുന്നതിൽ തടസ്സം നേരിടുന്നതിനാലായിരിക്കും. ഉത്തരം ലഭിക്കുന്നതിൽ തടസ്സം നേരിടൽ എങ്ങനെ? മിൻ അക്ലിൽ ഹറാം, ഹറാം തിന്നുക, വദ്ദുൽമ് അന്യായം പ്രവർത്തിക്കുക, വറൈനി ദുനൂബ് അലൽ ഖുലൂബ് ഹൃദയങ്ങളിൽ പാപക്കറ പറ്റി, ഇതൊക്കെ ഉത്തരം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ്. അതാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. ഈ 3 കാര്യങ്ങൾ എന്തുകൊണ്ട് ദുആ ചെയ്തിട്ടും അതിൻ്റെ ഫലം ലഭ്യമാകുന്നില്ല, വൈകുന്നു? അപ്പോൾ ഒന്നുകിൽ ദുആ തന്നെ ദുർബലം, അല്ലെങ്കിൽ ദുആ ഇരിക്കുന്നവൻ്റെ കൽബ് ദുർബലം, അല്ലെങ്കിൽ ദുആക്ക് ഉത്തരം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതിനാൽ എന്നാണ്. അദ്ദേഹം അതിൻ്റെ തെളിവുകളൊക്കെ ധാരാളമായി നിരത്തുന്നുണ്ട്. ഉദുള്ളാഹു അൻതും മുഖിനൂന ബിൽ ഇജാബ വഅലമു അന്നല്ലാഹ ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബി ഗാഫിലിൻ ലാഹിൻ. ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി നിങ്ങൾ ദുആ ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അശ്രദ്ധമായവന്റെയും കാര്യഗൗരവമില്ലാത്തവന്റെയും കൽബിൽ നിന്ന് ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് നിങ്ങൾ അറിയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനമാണ്. അപ്പൊ കൽബിന് ഉറപ്പ് വേണം, ദുആ യഥാവിധമാകണം. ദുആ ഇരക്കുന്നവൻ അവനൊരിക്കലും ശക്തിയില്ലാത്ത വില്ല് പോലെ, ഉറപ്പില്ലാത്ത ഞാണു പോലെ അമ്പയ്യുന്നവനാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞ വാഗ്ദാനം അത് നിറവേറാതെ പോകുന്നത്? അതാണ് ഇബ്നുൽ ഖയ്യിം ഇവിടെ മനസ്സിലാക്കി തരുന്നത്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൻ അബ്ദുള്ള എന്നിവർ കിതാബ് സുഹുദിൽ ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിയർക്ക് ഒരു പരീക്ഷണം ഉണ്ടായി. അപ്പോൾ ആ പരീക്ഷണം ഉയർത്തപ്പെടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അവർ അവരുടെ കൂടെയുള്ള നബിയോടൊപ്പം പുറപ്പെട്ടു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന നബിക്ക് വഹി നൽകി ഈ ഇസ്രായേലിനോട് ആ നബി പ്രസ്താവിക്കാൻ പറയാൻ എന്താ പറയേണ്ടത്? അന്നക്കും തഖ്റുജൂന ഇല സഈദി ബി അബ്ദാനിൻ നജിസ നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾക്കേറ്റ പരീക്ഷണം ഉയർത്താൻ ദുആ ചെയ്യാൻ പുറപ്പെടുന്നത് മലിനമായ ശരീരത്തോടു കൂടിയാണ്. വതർഫൗന ഇലയ്യ അകുഫൻ ഖദ് സഫഖ്തും ബിഹ ദിമാ നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഉയർത്തുന്ന കൈകൾ രക്തക്കറ പറ്റിയ കൈകളാണ്. വമലഅ്തും ബിഹ ബുയൂതകും മിനൽ ഹറാം ആ കൈകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഹറാമിനെ നിറച്ചിട്ടുള്ളത്. അതിനാൽ الان حين اشتد غضبي عليكم ولن تزدادوا مني الا بعدا എന്റെ കോപം ഇപ്പോൾ നിങ്ങളുടെ നേരെ കഠിനമാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒത്തുകൂടിയിട്ട് എന്നോട് ദുആ ചെയ്താലും നിങ്ങൾ എന്നിൽ നിന്ന് അകലുന്നത് വർദ്ധിക്കുകയല്ലാതെ എന്നോട് അടുക്കാൻ സാധ്യമല്ല എന്ന് വഹി നൽകി എന്നാണ്. അപ്പൊ ദുആ ചെയ്യുമ്പോൾ ദുആ അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകണമെങ്കിൽ, അള്ളാഹുവിന്റെ വാഗ്ദാനം അള്ളാഹു നിറവേറ്റണമെങ്കിൽ അതിന് വിഘ്നമാകുന്ന തടസ്സമാകുന്ന വിഷയങ്ങളുണ്ട്. ഇബ്നുൽ ഖയ്യിം ധാരാളം തെളിവുകൾ ആ വിഷയത്തിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെ സാധൂകരിക്കുന്ന അതിനെ ശക്തിപ്പെടുത്തുന്ന കുറേ തെളിവുകൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് വദ്ദുആ മിൻ അംഫഇൽ അദ്വിയ ദുആ ഏറ്റവും ഫലപ്രദമായ മരുന്നാണ്. വഹു അദുവുൽ ബല പരീക്ഷണത്തിന്റെ ശത്രുവാണ് ദുആ. യുദാഫിഉഹു വയുആലിജുഹു വയംനഉ നുസൂലഹു പരീക്ഷണത്തെ ദുആ ചെറുക്കും അതിനെ കൈകാര്യം ചെയ്യും പരീക്ഷണം ഇറങ്ങുന്നതിനെ തടുക്കും വയർഫഹു ഇറങ്ങിയ പരീക്ഷണത്തെ ഉയർത്തും ഔ യുഹഫിഫുഹു അല്ലെങ്കിൽ പരീക്ഷണത്തെ ദുആ ലഘൂകരിക്കും. ഇദാ നസൽ അത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ വഹുവ സിലാഹുൽ മുഅ്മിൻ ദുആ വിശ്വാസിയുടെ ആയുധമാണ്. ഇതൊക്കെ പറഞ്ഞ് അലിയിൽ നിന്ന് ഇമാം ഹാക്കിം നൽകിയ നിവേദനം കൊടുക്കുന്നുണ്ട് ഒരു തിരുമൊഴി. അദ്ദുആ സിലാഹുൽ മുഅ്മിൻ വ ഇമാദുദ്ദീൻ വ നൂറു സമാവാതി വൽ അർദ് ദുആ എന്നാൽ വിശ്വാസിയുടെ ആയുധമാണ്, ദീനിന്റെ നെടുന്തൂണാണ്, വാനങ്ങളുടെയും ഭുവനങ്ങളുടെയും ദീപ്തിയും പ്രകാശവുമാണ്. വലഹു മാൽ ബലാഇ സലാസു മഖാമാത് പരീക്ഷണത്തോടൊപ്പം ദുആക്ക് മൂന്ന് മഖാമാത് സ്ഥാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നു ഖയ്യിം ആ മൂന്ന് മഖാമുകൾ നൽകുന്നുണ്ട്. ഏതാണവ? അഹദുഹ അൻ യകൂന അഖ്വാ മിനൽ ബലാ ഫയദ്ഫഉ ദുആ പരീക്ഷണത്തേക്കാൾ ശക്തമായതാവുക. ഒരു വ്യക്തി ദുആ ചെയ്യുന്നു പരീക്ഷണത്തിന്റെ വിഷയത്തിൽ, ആ പരീക്ഷണത്തെക്കാൾ ശക്തമാണ് ദുആ എങ്കിൽ ഫയദ്ഫഉ ദുആ പരീക്ഷണത്തെ ചെറുക്കും തടുക്കും. അയ് യകൂന അദ്അഫ മിനൽ ബല എന്നാൽ ദുആ പരീക്ഷണത്തെക്കാൾ ശക്തി കുറഞ്ഞതാണ് എങ്കിൽ ദുർബലമാണ് എങ്കിൽ ഫയഖ്വ അലൈഹിൽ ബല പരീക്ഷണം പ്രാർത്ഥനയെ ദുആഇനെ ദുആഇന്റെ മേൽ ശക്തി നേടും. ഫയുസാബ് ബിഹിൽ അബ്ദ് അപ്പോൾ ആ പരീക്ഷണം പ്രാർത്ഥനയെ തോൽപ്പിച്ച് ദുആഇനെ തോൽപ്പിച്ച് ആ ദാസനെ ഏൽക്കും. വലാക്കിൻ ഖദ് യുഖഫിഫുഹു വ ഇൻ കാന ദഈഫൻ എന്നാൽ ദുആ ദുർബലമാണെങ്കിലും ദുആ നിർവഹിച്ചതിനാൽ പരീക്ഷണത്തെ ലഘൂകരിക്കും, അത് ഭവിക്കുന്നതിനെ ചെറുത്തിട്ടില്ലെങ്കിലും അതിനെ ലഘൂകരിച്ചേക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്, എന്നാണ് ഹദീസിന്റെ ആ പ്രയോഗത്തിലുള്ളത്. പിന്നെ മൂന്നാമത്തേത് അയ്യ തഖാവമ ദുആയും പരീക്ഷണവും ഒരേ അളവിൽ. അപ്പം എന്ത് ചെയ്യും? ഒന്നൊന്നിനെ ചെറുത്തുകൊണ്ട് നിൽക്കും. വയംനൗ കുല്ലു വാഹിദിൻ മിൻഹുമ സാഹിബഹു എന്നാണ്. ദുആയും പരീക്ഷണവും പ്രതിരോധി തീർക്കും, ദുആ ഇറന്നവനെ ചെറുക്കും, ദുആ ബലായിനെ പ്രതിരോധിക്കും. അങ്ങനെ ദുആ കാരണത്താൽ ഈ ബലാ പരീക്ഷണം ഭവിക്കാതെ ഇരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നത് തിരുമൊഴികൾ ധാരാളം ഉദ്ധരിച്ചതിൽ ഒരു തിരുമൊഴി അദ്ദേഹം നൽകിയത് അദ്ദുആഉ യംഫഉ മിമ്മാ നസൽ വ മിമ്മാ ലം യൻസിൽ വന്നു ഭവിച്ച പരീക്ഷണങ്ങളുടെ വിഷയത്തിൽ ദുആ ഉപകരിക്കും, വന്നു ഭവിച്ചിട്ടില്ലാത്തതിനും ദുആ ഉപകരിക്കും. ഫഅലൈക്കും ഇബാദല്ലാഹി ബിദ്ദുആ അതുകൊണ്ട് അടിയാറുകളെ നിങ്ങൾ ദുആ ചെയ്യണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത് അത് അദ്ദേഹം പ്രത്യേകം നൽകുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ വാഗ്ദാനം ഉജീബു ഞാൻ ഉത്തരം തരും എന്ന വാഗ്ദാനം അത് പുലരാൻ അത് നിവർത്തിക്കപ്പെടാൻ ദുആ ഇരക്കുന്നവനും ദുആ ഇരക്കുന്നവന്റെ കൽബും ഒക്കെ ശരിയാവണം എന്നുള്ളതാണ്. സുന്ദരമായ ഇബ്നുൽ ഖയ്യിം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ദുആയോടൊപ്പം മനസ്സിന്റെ സാന്നിധ്യം, അതുപോലെ തേടുന്ന വിഷയത്തിൽ മനസ്സ് ശിഥിലമാവാതെ ഇരിക്കൽ, പിന്നെ ഉത്തരം ലഭിക്കപ്പെടുന്ന ആറ് സമയങ്ങളിൽ ഒരു സമയത്ത് ആ ദുആ ഒത്തുവരൽ ഇതൊക്കെയായാൽ എന്നിട്ട് അദ്ദേഹം ആ ആറ് സമയങ്ങൾ രാവിൻ്റെ അവസാനത്തെ മൂന്നിലൊന്ന് ഭാഗം, അതേപോലെ ബാങ്ക് വിളിയുടെ സമയം, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലെ സമയം, അതേപോലെ നിർബന്ധ നിസ്കാരങ്ങളുടെ അവസാന സമയം, വെള്ളിയാഴ്ച ഇമാം മിമ്പറിൽ കയറുന്ന സമയം, അതേപോലെ വെള്ളിയാഴ്ച ദിവസം തന്നെ അസറിന് ശേഷമുള്ള അസ്തമയത്തിൻ്റെ ആ അവസാന സമയം, ഈ സമയങ്ങളിൽ ദുആയാവുക, ഒത്തുവരിക. പിന്നെ വസാദ വഖുശു അംഫിൽ ഖൽബ്, ഹൃദയത്തിൽ ഭക്തിയോടൊത്ത് ദുആ വരിക. വൻകിസാറം ബൈന യദൈ റബ്, റബ്ബിന് മുമ്പിൽ ഭവ്യമായി. വദുല്ലൻ വതദറുഅൻ വരീഖതൻ, ഭക്തി പുരസരം, വിനയാനിതത്വം തുളുമ്പി. വസ്തഖ്ബല ദാഇയ അൽഖിബല, ഖിബലക്ക് മുന്നിട്ട്. വകാന അലാ തഹാറത്തിൻ, ശുദ്ധിയിൽ. ورفع يديه الى الله تعالى، الله لك يري كيغളും ഉയർത്തി. وبدا بحمد الله.

0: കീഴ്പ്പെടുന്നതിനെ അറിയിക്കും. അപ്പോൾ ഉത്തരമേഖല എങ്ങനെയാണ്? വഴിപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് ഓരോ പദങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഇവിടെ നോക്കി, ഫ എന്നത് നമ്മൾ പറഞ്ഞു ഉത്തരീലിന്, ലി എന്നത് അമറിന്, പിന്നെ യസ്തജീബു എന്നുള്ളതിൽ യുജീബു എന്നുള്ളതാണ് സീനും താവും ഏറെ വന്നു. അസീനു അത്താവു ഇവിടെ അത് ലിൽ മുബാലഹ, അഗാധാർത്ഥത്തെ ദ്യോതിപ്പിക്കാൻ ഈ സീൻ ത എന്നത് ഏറെ വന്നു. ഇതൊക്കെ ഈ പ്രയോഗങ്ങളുടെ പ്രത്യേകതയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു ആശയത്തിൻ്റെ പൂർണ്ണത ലഭ്യമാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയതിൻ്റെ ആ പൊരുൾ, അതിൻ്റെ യുക്തി, അത് നമുക്ക് ഉൾക്കൊള്ളാനാവുക. ഇൻഷാല്ലാ നമുക്ക് ഇനി 187-ാം വചനമാണ് നോമ്പുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന ചില മസാലകൾ ആയത്താണ് പഠിക്കാനുള്ളത്. പക്ഷേ അതിനു മുന്നേ ഇനി നമുക്ക് ഇതിൽ ബാക്കിയുണ്ട്. വലിയ മിനുബി ലഅല്ലഹും യർഷുദൂൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് പഠിക്കാൻ. ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ വിശുദ്ധ ഖുർആൻ പഠന പദ്ധതി. സമഗ്രമായ വിശുദ്ധ ഖുർആൻ പഠനത്തിന് പീസ് റേഡിയോ ഒരുക്കുന്ന അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ മൊഡ്യൂൾ 16 28-ാമത്തെ ക്ലാസ്സാണ് നാം കേട്ടത്. ദുആക്ക് ഉത്തരം ലഭിക്കുവാൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്. ഇനി ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യം 1. ദുആ ചെയ്യുന്നവർക്ക് ഉത്തരം ലഭിക്കുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. എന്നാൽ പലരുടെയും തേട്ടത്തിന് ഉത്തരം ലഭിക്കാതെ പോകുന്നതിനുള്ള 3 കാരണങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള തന്റെ അൽ ജവാബുൽ കാഫി ലിമൻ സഅല അനി ദവാ ഇഷാഫി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അവ ഏതെല്ലാം? ഓപ്ഷൻ എ, ദുർബലമായ പ്രാർത്ഥനയും ദുർബലമായ ഹൃദയവും. ഓപ്ഷൻ ബി, ഉത്തരം നൽകുന്നതിൽ തടസ്സം നേരിടുന്ന കാരണങ്ങൾ ഉണ്ടാവൽ. ഓപ്ഷൻ സി, ഇവയെല്ലാം. ചോദ്യം 2. തന്നിഷ്ടം ചെറുക്കപ്പെടുന്നതിൽ, ഇഷ്ടകരമായത് ലഭിക്കുന്നതിൽ ഏറ്റവും ശക്തമായ കാരണമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിൽ തടസ്സം നേരിടുന്ന കാരണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ, ന്യായമായി വർത്തിക്കൽ. ഓപ്ഷൻ ബി, സ്വതക്ക ചെയ്യാതിരിക്കൽ. ഓപ്ഷൻ സി, ഹറാം തിന്നൽ. ചോദ്യം 3. ദുർബലമായ അമ്പിൽ നിന്നും തൊടുക്കുന്ന വില്ലും ദുർബലമാകുന്നതുപോലെ ദുർബലമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ദുർബലമായിരിക്കും. ഇപ്രകാരം പറഞ്ഞ പണ്ഡിതൻ ആരാണ്? ഓപ്ഷൻ എ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള. ഓപ്ഷൻ ബി, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള. ഓപ്ഷൻ സി, ഇബ്നു തൈമിയ റഹിമഹുള്ള.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 തൊട്ട് രാവിലെ 8 വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം,

0: മധുരം ഖുർആൻ സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ് സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രയാണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ജസാക് അല്ലാ ഖൈറാ. മാഷാ അല്ലാ. കിഡ്സ് ടൈമിൽ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: ഈസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഈ എപ്പിസോഡിൽ സൂറത്തു മാഇദയിലെ 44 മുതൽ അവസാനം വരെയും സൂറത്തു അന്നാമിലെ 1 മുതൽ 82 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി അഹമ്മദ് അൽ അജ്മി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ സമാപിക്കുന്നു. സൂറത്തു മാഇദയിലെ 44 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളും സൂറത്തു അൻആമിലെ 1 മുതൽ 82 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി അഹമ്മദ് അൽ അജ്മി.
1: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
2: പേസ് ഖുർആൻ റേഡിയോ, നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആൻ 12 അധ്യായം സൂറത്ത് യൂസുഫ് 37 മുതൽ 40 വരെ വചനങ്ങളുടെ ആശയത്തോടുകൂടെയുള്ള അർത്ഥപഠനം.
3: വചനം 37. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ യഅതീകുമാ, നിങ്ങൾക്ക് രണ്ടാൾക്കും വരികയില്ല, ത്വആമുൻ, വല്ല ഭക്ഷണവും, തുർസഖാനിഹി, അത് നിങ്ങൾക്ക് നൽകപ്പെടും, ഇല്ലാ നബ്അതുകുമാ, നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരാതെ അഥവാ വിവരിച്ചിട്ടല്ലാതെ, ബിതഅ്‌വീലിഹി, അതിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി, ഖബ്‌ല, മുമ്പ്, അയ്യതിയക്കുമാ, അത് നിങ്ങൾക്ക് വരുന്നതിൻ്റെ, ദാലിക്കുമാ, അത്, മിമ്മാ അല്ലമനി, എനിക്ക് പഠിപ്പിച്ചതിൽ പെട്ടതാകുന്നു, റബ്ബി, എൻ്റെ റബ്ബ്, ഇന്നി തറക്തു, നിശ്ചയമായും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, മില്ലത്ത, മാർഗത്തെ അഥവാ നടപടിയെ, ഖൗമിൻ, ഒരു ജനതയുടെ, ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്ത,

0: അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും നൽകപ്പെടാറുള്ള വല്ല ഭക്ഷണവും നിങ്ങൾക്ക് വന്നെത്തുകയില്ല. അത് നിങ്ങൾക്ക് വന്നെത്തുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാതെ, അത് എൻ്റെ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളവയിൽ പെട്ടവയാകുന്നു, അഥവാ അത് ഞാൻ വിവരിച്ചു തരുക തന്നെ ചെയ്യും. നിശ്ചയമായും ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ജനങ്ങളുടെ മാർഗം ഉപേക്ഷിച്ചിരിക്കുന്നു. അവരാകട്ടെ പരലോകത്തെപ്പറ്റി അവിശ്വാസികളുമായിരിക്കും, അഥവാ ഇങ്ങനെയുള്ളവരുടെ മാർഗം ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്.
1: വചനം 38. വതബഅതു, ഞാൻ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. മില്ലത്ത, മാർഗത്തെ. ആബായി, എൻ്റെ പിതാക്കളുടെ. ഇബ്രാഹീമ, ഇബ്രാഹീമിൻ്റെ. വ ഇസ്ഹാഖ, ഇസ്ഹാഖിൻ്റെയും. വ യഅഖൂബ, യഅഖൂബിൻ്റെയും. മാ കാനലനാ, ഞങ്ങൾക്കാകുകയില്ല, അഥവാ ഞങ്ങൾക്ക് പാടില്ല. അന്നുശ്രിക, ഞങ്ങൾ പങ്കുചേർക്കൽ. ബില്ലാഹി, അള്ളാഹുവിനോട്. മിൻ ഷൈഇൻ, യാതൊന്നിനെയും. ദാലിക, അത്. മിൻ ഫദ്ലി, ദയവിൽപ്പെട്ടതാണ്, അഥവാ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അള്ളാഹി, അള്ളാഹുവിൻ്റെ. അലൈന, ഞങ്ങളുടെ മേൽ. വഅലന്നാസി, മനുഷ്യരുടെയും. വലാക്കിന്ന, പക്ഷേ. അക്സറന്നാസി, മനുഷ്യരിലധികവും. ലായഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ല.

0: ഇബ്രാഹീമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കൂബിന്റെയും മാർഗത്തെ ഞാൻ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹുവിനോട് യാതൊന്നിനെയും തന്നെ പങ്കുചേർക്കുവാൻ ഞങ്ങൾക്ക് പാടില്ല. അത് ഞങ്ങൾക്കും മനുഷ്യർക്കും അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹത്തിൽ പെട്ടതത്രേ. എങ്കിലും മനുഷ്യരിൽ അധികമാളും നന്ദി കാണിക്കുന്നില്ല.
1: നിങ്ങൾക്ക് നൽകപ്പെടാറുള്ള ഭക്ഷണം വരുന്നതിനു മുമ്പ് അതിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാതിരിക്കുകയില്ല എന്ന വാക്യം ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസക്തമായത് രണ്ട് വ്യാഖ്യാനങ്ങളാകുന്നു. അതിൻ്റെ വ്യാഖ്യാനം അഥവാ തഅ്‌വീലിഹി എന്നതിലെ സർവനാമം ലമീർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഭക്ഷണമാണോ അതല്ല ആ രണ്ടുപേർ വിവരിച്ച സ്വപ്നമാണോ, ഇതിൽ നിന്നാണ് രണ്ടും ഉടലെടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ വ്യാഖ്യാനം, നിങ്ങൾക്ക് ഇവിടെ വെച്ച് നൽകപ്പെടാറുള്ള ഏത് ഭക്ഷണ സാധനങ്ങളും നിങ്ങളുടെ മുമ്പിൽ വന്നെത്തും മുമ്പായി അത് ഇന്നിന്ന പ്രകാരമുള്ളതായിരിക്കുമെന്നുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയിച്ചു തരുന്നതാണ് എന്നാകുന്നു. പ്രധാനപ്പെട്ട വ്യാഖ്യാതാക്കൾ അധികവും സ്വീകരിച്ചു കാണുന്നതും വാചകഘടനയോട് കൂടുതൽ അടുപ്പം തോന്നുന്നതും ഈ വ്യാഖ്യാനമത്രേ. നിങ്ങളുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു തരുവാൻ മാത്രമല്ല അതിനേക്കാൾ ഗൂഢമായതും സ്വപ്നവ്യാഖ്യാനം പോലെ ഊഹത്തെയും ഭാവനയെയും അടിസ്ഥാനമാക്കി അഭിപ്രായം പറയുവാൻ കഴിയാത്തതുമായ ചില അദൃശ്യകാര്യങ്ങളും എനിക്കറിയാം. അതാകട്ടെ, ഞാൻ എൻ്റെ സ്വന്തം നിലക്ക് പറയുന്നതുമല്ല. അള്ളാഹു എനിക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണതും. ഇതാണ് ഈ വ്യാഖ്യാനത്തിൻ്റെ സാരം. തുടർന്നുകൊണ്ട് അദ്ദേഹം അവരെ കേൾപ്പിക്കുവാൻ പോകുന്ന ഉപദേശങ്ങളിൽ അവർക്ക് ശ്രദ്ധയും വിശ്വാസവും ജനിപ്പിക്കുകയായിരിക്കും ഇതിൻ്റെ ലക്ഷ്യം. ഈ വ്യാഖ്യാനപ്രകാരം ഇത് പറയുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമക്ക് നുബുവത്തും റിസാലത്തും അഥവാ പ്രവാചകത്വവും ദിവ്യദൗത്യവും സിദ്ധിച്ചിരിക്കുമെന്ന് വരുന്നു. അത് എനിക്ക് എൻ്റെ റബ്ബ് പഠിപ്പിച്ചു തന്നതിൽപ്പെട്ടതാണ്. ദാലിക്കുമാ മിമ്മ ആലമനി റബ്ബി എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കും, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരുടെ മാർഗം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, ഇന്നീ തറക്തു മില്ലത്ത ഖൗമില്ലാ യുഅ്മിനൂന ബില്ലാ എന്ന് തുടങ്ങി 38-ാം വചനത്തിൽ അവസാനം വരെയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഇതിന് പിൻബലം നൽകുകയും ചെയ്യുന്നു. ഈസാനബി അലൈഹിസ്സലാമക്ക് അദ്ദേഹത്തിൻ്റെ ദിവ്യദൗത്യത്തിന് ദൃഷ്ടാന്തങ്ങളായി നൽകപ്പെട്ട അമാനുഷിക ദൃഷ്ടാന്തങ്ങളെ വിവരിച്ച കൂട്ടത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു ദൃഷ്ടാന്തം ഇതാണല്ലോ. വ ഉനബ്ബിഉകും ബിമാ തഅക്കുലൂന വമാ തദ്ദഖിറൂന ഫീ ബുയൂതികും, നിങ്ങൾ തിന്നുന്നതിനെയും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെയും കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരികയും ചെയ്യും. 3:49. ഇതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെയും ദിവ്യദൗത്യത്തിനുള്ള ഒരു അമാനുഷിക ദൃഷ്ടാന്തമായിരിക്കാം ഇത്. അദൃശ്യകാര്യം എനിക്കറിയാമെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടില്ലെന്നും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ചാണ് ഞാനത് പറയുന്നതെന്നുകൂടി അദ്ദേഹം അവരെ അറിയിച്ചിട്ടുണ്ടെന്നും ഓർക്കേണ്ടതുണ്ട്. കൂടാതെ കാരാഗ്രഹത്തിലുള്ള കുറ്റവാളികളിൽ ആരെയെങ്കിലും കൊലപ്പെടുത്തുവാൻ രാജാവ് ഉദ്ദേശിച്ചാൽ അവർക്ക് വിഷം കലർന്ന ഭക്ഷണ സാധനം കൊടുത്തേക്കപ്പെടാറുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണ പദാർത്ഥം വിഷം കലർന്നതോ അല്ലേ എന്ന് ഞാൻ മുൻകൂട്ടി അറിയിച്ചു തരുമെന്നാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് ചില റിവായത്തുകളും നിലവിലുണ്ട്. വാസ്തവം അള്ളാഹുവിനറിയാം. ഈ വ്യാഖ്യാനപ്രകാരം ബി തഅ്‌വീലിഹി അതിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ആ ഭക്ഷണത്തിൻ്റെ സ്ഥിതികളെപ്പറ്റി എന്നായിരിക്കുന്നതാണ്. തഅ്‌വീൽ എന്ന പദത്തിന് സാധാരണയായി വ്യാഖ്യാനം എന്നാണ് അർത്ഥം കൽപ്പിക്കപ്പെടാറുള്ളതെങ്കിലും കാര്യത്തിൻ്റെ കലാശം എന്നാണ് അതിൻ്റെ സാക്ഷാലർത്ഥം. ഇതിനെ ആസ്പദമാക്കിയാണ് സന്ദർഭങ്ങളനുസരിച്ച് അതിന് വ്യാഖ്യാനം, ദുർവ്യാഖ്യാനം, പൊരുൾ, പര്യവസാനം, പുലർച്ച എന്നൊക്കെ അർത്ഥവിവർത്തനം നൽകപ്പെട്ടു കാണുന്നത്. രണ്ടാമത്തെ വ്യാഖ്യാനം, നിങ്ങൾക്ക് ഇവിടെ പതിവ് പ്രകാരമുള്ള ഭക്ഷണം കൊണ്ടുവന്നു തരുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടാളും എന്നെ കേൾപ്പിച്ച ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കയില്ല എന്നാകുന്നു. ചോദ്യത്തിന് ഉടനെ തന്നെ ഉത്തരം നൽകാതെ ഭക്ഷണം എത്താറാകുന്ന സമയം വരെ അവരോട് കാത്തിരിക്കുവാൻ അദ്ദേഹം പറഞ്ഞതിന് ഈ അഭിപ്രായക്കാർ ചില കാരണങ്ങളും പറഞ്ഞു കാണാമെങ്കിലും അവയൊന്നും അത്ര സാരപ്പെട്ടതായി തോന്നുന്നില്ല. ഏതായാലും ആ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പായി തൻ്റെ സ്വന്തം നിലപാട് അവരെ മനസ്സിലാക്കുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ആദ്യം ചെയ്തത്. ഒന്നാമതായി തനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള ചില അറിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു. അതിനുശേഷം, ഈ നാട്ടുകാരുടെ ഇടയിലാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നതെങ്കിലും ഇവരെ പോലെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്ത ആളല്ല ഞാൻ. എൻ്റെ പിതാക്കൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരാണ്. അവർ സ്വീകരിച്ചു വന്ന ആ മാർഗവും നടപടിയും സ്വീകരിച്ചു വരുന്നവനാണ് ഞാൻ. അള്ളാഹുവിന് പങ്കാളികളെ സങ്കല്പിച്ചുകൊണ്ടുള്ള യാതൊന്നും ഞങ്ങൾ ചെയ്യുകയില്ല. ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് പ്രവാചകത്വവും സത്യവിശ്വാസവും. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ പ്രബോധനം വഴി ജനങ്ങൾക്കും അവൻ നൽകുന്ന അനുഗ്രഹമാണത്. പക്ഷേ അധികം മനുഷ്യരും ആ അനുഗ്രഹം ഉപയോഗപ്പെടുത്താത്തവരാണ് എന്നൊക്കെ അവരെ ധരിപ്പിച്ചു. ഇത്രയും മുഖവരകൾക്ക് ശേഷം അവരെ അദ്ദേഹം തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇങ്ങനെ തുടർന്നു.
2: വചനം 39. യാ സ്വാഹിബൈ, രണ്ട് ചങ്ങാതിമാരെ, അസ്സിജിന് കാരാഗൃഹത്തിലെ അർബാബുൻ പല റബ്ബുകളോ, മുതഫർഖൂന ഭിന്നരായ, ഖൈറുൻ ഉത്തമം, അമില്ല അതല്ല അല്ലാഹുവോ, അൽവാഹിദു ഏകനായ, അൽ ഖഹ്ഹാറു സർവാധികാരിയായ.

0: തടവിലെ രണ്ട് ചങ്ങാതിമാരെ, ഭിന്നരായ പല റബ്ബുകളാണോ ഉത്തമം? അതല്ല സർവാധികാരിയായ ഏകനായ അള്ളാഹുവോ? അഥവാ ഒന്നാലോചിച്ചു നോക്കുക.
1: വചനം 40. മാ തഅബുദൂന, നിങ്ങൾ ആരാധിക്കുന്നില്ല, മിന്ദൂനിഹി, അവനു പുറമെ, ഇല്ലാ അസ്മാഅൻ, ചില നാമങ്ങളെയല്ലാതെ, സമ്മയ്തുമൂഹ, അവയെ നിങ്ങൾ പേര് വച്ചിരിക്കുന്നു, അന്തും, നിങ്ങളും, വ ആബാഉകും, നിങ്ങളുടെ പിതാക്കളും.

സുൽത്താനിൻ ഒരു അധികൃത രേഖയും ഇനിൽ ഹുക്മു വിധികർത്തൃത്വം ഇല്ല ഇല്ലാലില്ലാ അല്ലാഹുവിനല്ലാതെ അമറ അവൻ കൽപ്പിച്ചിരിക്കുന്നു അല്ലാ തഅബുദു നിങ്ങൾ ആരാധിക്കരുതെന്ന് ഇല്ല ഇയ്യാഹു അവനെയല്ലാതെ ദാലികദ്ദീനു അതത്രേ മതം അല്ലെങ്കിൽ അത് മതമത്രേ അൽ ഖയ്യിമു ചൊവ്വിനു നിലകൊള്ളുന്നതായ വലാക്കിന്ന പക്ഷേ അക്സറന്നാസി മനുഷ്യരിൽ അധികവും ലായ അലമൂൻ അവർ അറിയുന്നില്ല.

0: അവനു പുറമെ നിങ്ങൾ ആരാധിക്കുന്നില്ല. നിങ്ങളും നിങ്ങളുടെ പിതാക്കളും റബ്ബുകളെന്ന് സ്വയം നാമകരണം ചെയ്തിട്ടുള്ള ചില നാമങ്ങളെയല്ലാതെ അവയെപ്പറ്റി അള്ളാഹു യാതൊരു അധികൃത രേഖയും അവതരിപ്പിച്ചിട്ടില്ല. വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ ആർക്കും ഇല്ല. അവനെയല്ലാതെ ഒന്നിനെയും നിങ്ങൾ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. അതത്രേ ചൊവ്വിനു നിലകൊള്ളുന്ന മതം. എങ്കിലും മനുഷ്യരിൽ അധികമാളും അറിയുന്നില്ല.
1: സൂര്യൻ, പശു, രാജാക്കൾ എന്നിങ്ങനെ പലതിനെയും ദൈവങ്ങളായി പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നവരാണ് ഈജിപ്തുകാർ. ഓരോ ദൈവത്തിനും ചില പ്രത്യേകതകളും കഴിവുകളും കൈകാര്യങ്ങളും ഉള്ളതായി അവർ സങ്കല്പിച്ചു വെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഏകനും സർവാധിപതിയുമായ അള്ളാഹുവാകുന്ന ഏക ദൈവത്തെ സ്വീകരിക്കലാണോ അതല്ല ഇത്തരം വിഭിന്നങ്ങളായ പല ദൈവങ്ങളെ സ്വീകരിക്കലാണോ നല്ലതെന്ന് ചിന്തിച്ചു നോക്കുവാൻ അദ്ദേഹം അവരെ ആഹ്വാനം ചെയ്യുന്നത്. പിന്നീട് പറഞ്ഞതിൻ്റെ സാരം ഇപ്രകാരമാകുന്നു. ഏക സർവാധികാരിയായുള്ളവൻ അള്ളാഹു മാത്രമായിരിക്കെ ആ ദൈവം, ഈ ദൈവം, ആ ദൈവത്തിന് ഇന്നിന്ന കഴിവുകളുണ്ട്, ഈ ദൈവത്തിനു വേണ്ടി ഇന്നിന്ന കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നിങ്ങനെ നിങ്ങൾ കണക്കാക്കുന്നതിന് യാതൊരർത്ഥവും അടിസ്ഥാനവുമില്ല. നിങ്ങളും നിങ്ങളുടെ പൂർവികന്മാരും സങ്കല്പിച്ചുണ്ടാക്കിയ ചില നാമനിർണയങ്ങൾ മാത്രമാണതൊക്കെ. ആരെ ആരാധിക്കണമെന്നും മനുഷ്യൻ ഏത് മാർഗം സ്വീകരിക്കണമെന്നും വിധികൽപ്പിക്കുവാനുള്ള അധികാരാവകാശം അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവൻ കൽപ്പിച്ചിരിക്കുന്നതാകട്ടെ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുമാണ്. ആകയാൽ അതുമാത്രമാണ് നേർക്കുനേരെയുള്ള ഉറച്ച മതം. മറ്റുള്ളതെല്ലാം വക്രമായതും നിലനിൽപ്പില്ലാത്തതുമാകുന്നു. യഥാർത്ഥാവസ്ഥ ഇതൊക്കെയാണെങ്കിലും മിക്ക മനുഷ്യരും ചിന്തിക്കാതെയും ഗ്രഹിക്കാതെയും വഴിപിഴച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഋജുവായ മതത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ആ രണ്ട് കൂട്ടുകാരെയും തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ശിർക്കിൻ്റെ നിരർത്ഥകത അവരെ ഗ്രഹിപ്പിക്കുകയും ചെയ്ത ശേഷം അവർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ മറുപടി നൽകി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. നാം കേട്ടത് 12 അധ്യായം സൂറത്ത് യൂസുഫ്, 37 മുതൽ 40 വരെ വചനങ്ങളുടെ അർത്ഥ ആശയ പഠനം.
3: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു പരിപാടിയുമായിട്ടാണ് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്.
1: നാം തുടർച്ചയായി ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഒരു ഉപാധിയായി സ്വീകരിക്കുന്ന ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
0: ഏറെ പുണ്യമുള്ള വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹിഫ്ളുൽ ഖുർആനുമായി ശ്രോതാക്കളിലേക്ക് എത്തുന്നത്.
1: തീർച്ചയായും ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 5-ാം വചനത്തിന്റെ 1-ാം ഭാഗമാണ് നാം മനഃപ്പാഠമായി പഠിക്കുന്നത്.
0: ക്ലാസ് എടുക്കാനായി നമ്മളോടൊപ്പമുള്ളത് ബഹുമാനനായ ഹാഫിൽ ജഅഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു അൽ അഹ്സാബിലെ 4-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 5-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: ഉണ്ടാക്കും. അഞ്ചാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാല്ലാ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് അഹ്സാബിൻ്റെ അഞ്ചാം വചനത്തിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം മനഃപ്പാഠമായി പഠിച്ചിട്ടുള്ളത്.
2: നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാനനായ ഹാഫിൽ ജഅഫർ സലഫിയാണ്.
1: സൂറത്ത് അഹ്സാബ് തുടർച്ചയായി നാം മനഃപ്പാഠമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തുടർ ഭാഗങ്ങൾ ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാവുന്നതാണ്.
2: ഇൻഷാ അല്ലാ.
3: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറത്ത് മുജാദില 12-13 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ജീവിത നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 12-13 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാല്ലാ പറയുന്നത്. പ്രത്യേകിച്ചും തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളും.
2: يا ايها الذين امنوا اذا ناجيتم الرسول فقدموا بين يدي نجواكم صدقه ذلك خير لكم واطهر فان لم تجدوا فان الله غفور رحيم أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ.
1: യാ അയ്യുഹല്ലദീന മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിനു ശേഷം ഹംസ വേറെ പദത്തിൽ. യാ അയ്യുഹ അല്ലദീന അല്ലസീന.

ഇതിലുണ്ടാവാൻ പാടില്ല. അറസൂല ഫഖദ്ദിമു, ഫഖദ്ദിമു അല്ല, ഫ എന്ന അക്ഷരത്തിൻ്റെ ഒരു മഖ്റജ് താഴെ ചുണ്ടിൻ്റെ പള്ള ഭാഗമാണ്. അതുകൊണ്ട് ഫഖദ്ദിമു, അതാണ് ഒരു കൃത്യമായ ശൈലി. ഫഖദ്ദിമു, ഫഖദ്ദിമു ബൈന യദൈ നജുവാക്കും, ബൈന യദൈ നജുവാക്കും, യദൈ യദൈ നജുവാക്കും സദഖ, സദഖ ബൈന യദൈ നജുവാക്കും സദഖ, സദഖ സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ذلك خير لكم, ذلك ذلك لا ذا ذلك خير لكم, خير لكم واطهر ميم ساكنه كشيشم وا ചുണ്ട തമ്മിൽ, രണ്ട് ചുണ്ട തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. എങ്ങനെ? خير لكم واطهر واط ط എന്നൊരു ഉച്ചാരണം ശ്രദ്ധിക്കണം. ഈ തുബാഖ് എന്ന സിഫത്ത് നിർബന്ധമായിട്ട് കൊണ്ടുവന്നാലാണ് ആ ഒരു ശബ്ദം ക്ലിയർ ആവുകയുള്ളൂ. വ അത്ത്വഹറും. ഫ ഇല്ലം തജിദു, ഫ ഇല്ലം, ഫ ഇൻ ലം അല്ല, ഫ ഇല്ലം, ഇത് ഗംബിലഹുന, ഫ ഇല്ലം, ഇല്ലം, ഫ ഇല്ലം, ഫ ഇല്ലം തജിദു, ഫ ഇന്നല്ലാഹ, നൂൻ മുശദ്ദഗുന, നൂൻ ശബ്ദ് വന്ന മണിക്കണം. ഗഫൂറുൻ, ഗ ഗ തൊണ്ടയുടെ മുഗൾ ഭാഗം, അഫൂർ അല്ല, ഗഫൂർ റഹീം, ഇങ്ങനെയല്ല, ഗഫൂറുൻ, ഗഫൂറുർ റഹീം. ചില ആളുകളൊക്കെ ഗഫൂർ എന്ന് പറയും, അത് മലയാളികൾ അങ്ങനെ കേൾക്കാറില്ലെങ്കിലും മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ അങ്ങനെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഗഫൂർ അല്ല, ഗഫൂറുൻ തൻവീന് ശേഷം റഹീം, റ ഗഫൂറുർ റഹീം. ഇത് ഗാംബിലാകുന്ന, ഇവിടെയും മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ഗഫൂറു റഹീം, ശ്രദ്ധിക്കേണ്ടത് തക്രീർ എന്ന സിഫത്ത്, റ അല്ല, ഗഫൂറു റഹീം, റഹീം. അടുത്ത ആയത്ത് അഅശ്ഫഖുതും, അഅശ്ഫഖുതും, രണ്ട് ഹംസയാണ്, രണ്ട് ഹംസയും കൃത്യമായിട്ട് ഉച്ചരിക്കുകയും വേണം അവിടെ. പിന്നെ എളുപ്പത്തിൽ അങ്ങനെ ഓതാനൊന്നും പറ്റൂല. അഅശ്ഫഖുതും അല്ല, അഅശ്ഫഖ്, അഅശ്ഫഖ് തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹംസയുടെ മഖ്റജ്. അഅശ്ഫഖുതും, അഅശ്ഫഖ് ഖ ഖാഫിനെ കേൾക്കണം, ഖൽഖല ചെയ്യണം. അഅശ്ഫഖുതും അൻതുഖദ്ദിമു, മീമു സാക്കിനേക്ക് ശേഷം ഹംസ വരുമ്പോൾ ഇദ്ഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം. എന്നാൽ അഅശ്ഫഖുതും അൻതുഖദ്ദിമു, ഇങ്ങനെയും ചില ആളുകൾ ചെയ്യാറുണ്ട്. സാക്കിന നൂനോ തൻവീനോ ശേഷം ഹംസ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള അക്ഷരങ്ങൾ വരുമ്പോൾ, അതുപോലെ സാക്കിന മീമിന് ശേഷം ഇങ്ങനെ ഹംസ വരുമ്പോഴൊക്കെ, പ്രത്യേകിച്ചും ഹംസയാണ് വരുന്ന സമയത്ത്, പിന്നെ അത് കൂട്ടി ഓതുമ്പോൾ അഅശ്ഫഖുതും മൻ, ഹംസ മാറി അത് നഷ്ടപ്പെട്ട് മീമിനെ കൊണ്ട് ഉച്ചരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കണം. അഅശ്ഫഖുതും അൻ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൻ തുഖദ്ദിമു, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫ ബിഗുന്നയാണത്. അൻ തുഖദ്ദിമു ബൈന യദൈ നജുവാക്കും, നജു ജീമിനെ ഖൽഖല ചെയ്യണം, കേൾക്കണം. നജുവാക്കും സ, നജുവാക്കും സദഖാത്, സദഖാത്. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ മദ്, അതിന് കൂടെ വരുന്ന അലിഫ് ശ്രദ്ധിക്കണം. സദഖാ, സദഖാത് എന്നല്ല, സദഖാത്. ഇങ്ങനെ വഖഫ് ചെയ്യുമ്പോൾ താഇൻ്റെ ശബ്ദവും കേൾക്കണം. فإذ لم تفعلوا, فإذ, فإذ لم تفعلوا, فإذ لم تفعلوا وتاب الله عليكم, وتاب الله عليكم فأقيموا. ساكنة ميمين ശേഷം ഫ വരുമ്പോൾ, നേരത്തെ പറഞ്ഞു വ അല്ലെങ്കിൽ ഫ, ഇത് വരുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ കൃത്യമായിട്ട് തട്ടിച്ച്, ബാക്കിയുള്ള അക്ഷരങ്ങൾക്കൊന്നും അത്ര തന്നെ പ്രയാസമില്ല, അതുകൊണ്ടാണ് വാവും ഫാവും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. عليكم فأقيموا, فأقيموا الصلاة وآتوا الزكاة, فأقيموا الصلاة وآتوا الزكاة, وآتوا الزكاة, وأطيعوا الله ط ط ط ط ط ط وأطيعوا ألا ط طي നാവിന്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ഈ തുബാഖ്. വ അതീഉല്ലാഹ വ റസൂലഹ, വ റസൂലഹ,
والله خبير بما

0: تعملون خبير بما تنوين ശേഷം ബ വന്നാൽ ഇഖ്ലാബ് തൻവീനിനെ മീമാക്കി മാറ്റണം ഖബീറും ബിമ ഖബീറും ബിമ വല്ലാഹു ഖബീറും ബിമ തഅമലൂൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നജൈതുമുർ റസൂല ഫഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖ ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا وتاب الله عليكم فَإِذْ لَمْ تَفْعَلُوا وَتَابَ اللَّهُ عَلَيْكُمْ فَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ فَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ وَأَطِيعُوا اللَّهَ وَرَسُولَهُ وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ
1: سورة مجادلة 12-13 آيات كلانا وذكرت ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈറ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മുജാദില 12-13 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുശ്ശുക്കൂർ നമ്മളുമായി പങ്കുവച്ചത്.
3: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
4: Tune to reality.

0: ാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: من الرجيم.

0: നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 19, സൂറ മറിയം 16 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. പറയണം നിർവഹിച്ചത് ഷെയ്ഖ് ബന്ദർ ബലീല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ലോകത്തു അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഈസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ അത്തൻസീലിൽ സൂറത്തു അഅ്റാഫ് 150-ാമത്തെ വചനം മുതൽ സൂറത്തു അൻഫാൽ 28-ാമത്തെ വചനം വരെയാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് പ്രസിദ്ധ ഖുർആൻ കാരി മുഹമ്മദ് അയ്യൂബ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനി പരിപാടിയിൽ സൂറത്ത് യൂസുഫിലെ 41 മുതൽ 45 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും.
1: വചനം 41. യാ സ്വാഹിബൈ, രണ്ട് ചങ്ങാതിമാരെ, അസ്സിജിന് കാരാഗൃഹത്തിന്റെ, അമ്മ അഹദുക്കുമാ, എന്നാൽ നിങ്ങളിലൊരാൾ, ഫയസ്കി, അവൻ കുടിപ്പിക്കും, റബ്ബഹു അവൻ്റെ യജമാനന്, ഖംറ കള്ള്, അമ്മൽ ആഹറു എന്നാൽ മറ്റവനാകട്ടെ, ഫയുസ്ലബു അവൻ ക്രൂശിക്കപ്പെടും അഥവാ കുരിശിലിടപ്പെടും, ഫതഅക്കുലു എന്നിട്ട് തിന്നും, അത്വൈറു പക്ഷികൾ, മിർറസിഹി അവൻ്റെ തലയിൽ നിന്ന്, ഖുദിയ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, അൽ അമ്രുല്ലദി യാതൊരു കാര്യം, ഫീഹി അതിൽ, തസ്തഫ്തിയാൻ നിങ്ങൾ രണ്ടാളും വിധി തേടുന്നു.

0: തടവിലെ രണ്ട് ചങ്ങാതിമാരെ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ തന്റെ യജമാനന് കള്ളു കുടിക്കുവാൻ കൊടുക്കും, എന്നാൽ മറ്റവനാകട്ടെ അവൻ ക്രൂശിക്കപ്പെടും, എന്നിട്ട് അവന്റെ തലയിൽ നിന്നും പറവകൾ തിന്നുന്നതാണ്. യാതൊരു കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും വിധി അന്വേഷിച്ചു കൊണ്ടിരുന്നുവോ അത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ അതിൽ ഇനി മാറ്റമുണ്ടാകുകയില്ല.
1: മുന്തിരിയിൽ നിന്ന് കള്ളെടുക്കുന്നതായി സ്വപ്നം കണ്ടവൻ അവന്റെ ജോലിയിൽ തുടരത്തക്കവണ്ണം കാരാഗ്രഹത്തിൽ നിന്ന് വിമുക്തനാകുമെന്നും തലയിൽ അപ്പം വഹിച്ചുകൊണ്ടിരിക്കെ അതിൽ നിന്ന് പക്ഷികൾ തിന്നുന്നതായി കണ്ടവൻ കൊല്ലപ്പെടുകയും കുരിശിൽ തറക്കപ്പെടുകയും ചെയ്യുമെന്നും യൂസുഫ് അലൈഹിസലാം അവരുടെ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം നൽകി. രണ്ടുപേരെയും വേർതിരിച്ച് ഇന്നിന്നവന്റെ സ്വപ്ന വ്യാഖ്യാനമെന്ന് പറയാതിരുന്നത് അവരിൽ രണ്ടാമത്തവനെ പെട്ടെന്ന് അലോസരപ്പെടുത്താതിരിക്കുവാൻ വേണ്ടിയായിരിക്കാം. വാസ്തവം അള്ളാഹുവിനറിയാം. ഈ വ്യാഖ്യാനം കേവലം ഊഹത്തെയോ അനുമാനത്തെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണെന്നും അതിൽ മാറ്റം സംഭവിക്കുകയില്ലെന്നും അദ്ദേഹം അവരെ അറിയിച്ചു. ഈ രണ്ടു കൂട്ടുകാരെയും തൗഹീദിലേക്ക് യൂസുഫ് അലൈഹിസലാം ക്ഷണിച്ച വിവരമെന്നും ബൈബിളിൽ സ്പർശിക്കപ്പെട്ടിട്ടില്ല. അവരുടെ സ്വപ്നങ്ങൾ കുറെ കൂടി വിസ്തരിച്ച് വിവരിച്ചിട്ടുണ്ട് താനും. ഒന്നാമത്തവന്റെ സ്വപ്നവ്യാഖ്യാനത്തിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവന് തടവിൽ രക്ഷ കിട്ടുമെന്നും രണ്ടാമത്തവന്റെ വ്യാഖ്യാനത്തിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവൻ കൊല്ലപ്പെടുമെന്നും പ്രസ്താവിച്ചിരിക്കുന്നു.
2: വചനം 42. വഖാല, അദ്ദേഹം പറയുകയും ചെയ്തു. ലില്ലദീ ദന്ന, അദ്ദേഹം വിചാരിച്ചവനോട്. അന്നഹു നാജിൻ, അവൻ രക്ഷപ്പെടുന്നവനാണെന്ന്. മിൻഹുമാ, അവർ രണ്ടാളിൽ നിന്ന്. ഉദ്ഖുർനീ, നീ എന്നെ ഓർക്കണം, അഥവാ എന്നെക്കുറിച്ച് പറയണം. ഇന്ദ റബ്ബിക, നിന്റെ യജമാനന്റെ അടുക്കൽ. ഫഅൻസാഹു, എന്നാൽ അവനെ മറപ്പിച്ചു. അശ്ശൈത്വാനു, പിശാജ്. ദിക്ര റബ്ബിഹി, അവന്റെ യജമാനനോട് പറയുന്നത്. ഫലബിസ, അങ്ങനെ അദ്ദേഹം കടിഞ്ഞുകൂടി. ഫിസ്സിജിനി, കാരാഗൃഹത്തിൽ. ബിദ്ആ, ഏതാനും. സിനീൻ, കൊല്ലങ്ങൾ.

0: അവന്റെ അടുക്കൽ നീ എന്നെപ്പറ്റി പ്രസ്താവിക്കണം. എന്നാൽ അവന്റെ യജമാനനോട് പ്രസ്താവിക്കുവാൻ അവനെ പിശാച്ച് മറപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഏതാനും കൊല്ലങ്ങൾ അദ്ദേഹം തടവിൽ താമസിച്ചു.
1: തടവിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അദ്ദേഹം കരുതിയ ആൾ ഒന്നാമത്തവൻ തന്നെ. അവൻ വിമുക്തനായി വീണ്ടും രാജാവിന് പാനീയം നൽകുന്ന ജോലിയിൽ പ്രവേശിക്കുകയും രാജാവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നിരപരാധിയായി തടവിൽ കഴിയുന്ന തന്നെപ്പറ്റി രാജാവിനെ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് യൂസുഫ് നബി അലൈഹിസലാം അവനോട് പറഞ്ഞു. പക്ഷേ അവനത് മറന്നുപോയി. താഴെ പ്രസ്താവിക്കുന്നതുപോലെ കുറച്ചു കൊല്ലങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേക സന്ദർഭം നേരിട്ടപ്പോൾ മാത്രമേ അക്കാര്യം അവന് ഓർമ്മ വന്നുള്ളൂ. അതുവരേക്കും അദ്ദേഹം തടവിൽ കഴിയേണ്ടി വന്നു. ബിളോ എന്ന വാക്ക് ഒരു നിശ്ചിത എണ്ണത്തെ കുറിക്കുന്നില്ല. മിക്കവാറും 3 മുതൽ 7 വരെയും ചിലപ്പോൾ 2 മുതൽ 9 വരെയുമുള്ള എണ്ണത്തിലാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. ചില്ലറ, ഏതാനും, സ്വൽപ്പം, ശകലം എന്നൊക്കെ സന്ദർഭം പോലെ അതിന് അർത്ഥം നൽകപ്പെടാം. യൂസുഫ് നബി അലൈഹിസലാം തടവിൽ 7 കൊല്ലം താമസിച്ചുവെന്നാണ് അധികം ആളുകളും പറഞ്ഞു കാണുന്നത്. അള്ളാഹുവിനറിയാം. തന്നെപ്പറ്റി രാജാവിനെ ഓർമ്മിപ്പിക്കുവാൻ യൂസുഫ് നബി അലൈഹിസലാം അവനോട് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമല്ല, തടവിലായിരുന്ന കാലത്ത് രണ്ടുപേരും തമ്മിൽ തടവിൽ വെച്ചുണ്ടായ പ്രത്യേക ബന്ധം നോക്കുമ്പോഴും അവൻ അക്കാര്യം പ്രത്യേകം ഓർമ്മ വെച്ചിരിക്കേണ്ടതാണല്ലോ. എന്നിട്ടും ഒരു നീണ്ട കാലത്തോളം അത് മറന്നുപോകുകയും ഒരു കാരണം നേരിട്ടപ്പോൾ മാത്രം ഓർമ്മ വരികയുമാണുണ്ടായത്. അപ്പോൾ ആ മറവിയിൽ പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രേരണ കൂടി ഉണ്ടായിരിക്കും. നല്ല കാര്യങ്ങൾക്കും നല്ല ആളുകൾക്കുമെതിരായി മനുഷ്യ മനസ്സിൽ സ്വാധീനം ചെലുത്തുക പിശാചിന്റെ ജോലിയാണല്ലോ. അവൻ മറന്നുപോയി എന്നോ മറ്റോ പറയാതെ അവനെ പിശാജ് മറപ്പിച്ചു, ഫ അൻസാഹു ഷൈത്വാൻ എന്നുള്ള പ്രയോഗം ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകം ഓർമ്മിച്ചിരിക്കേണ്ടുന്ന ഒരു കാര്യം വേണ്ടുന്ന സമയത്ത് ഓർമ്മ വരാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രയോഗം കാണപ്പെടുക. ഇതുപോലെ ഒരവസരത്തിൽ യൂഷാ നബി അലൈഹിസലാമയും പറഞ്ഞതായി 18:63 കാണാവുന്നതാണ്.
2: വചനം 43. വഖാല, പറഞ്ഞു, അൽ മലിഖു, രാജാവ്, ഇന്നി അറാ, ഞാൻ കാണുന്നു, സബഅ, 7 ബഖറാത്തിൻ, പശുക്കളെ, സിമാനിൻ, കൊഴുത്ത അഥവാ തടിച്ച, യഅ്കുലുഹുന്ന, അവയെ തിന്നുന്നു, സബഉൻ, 7 എണ്ണം, ഇജാഫുൻ, മെലിന്ന, വസബഅ, 7 എണ്ണവും, സുംബുലാത്തിൻ, കതിരുകൾ, ഖുദ്രിൻ, പച്ചയായ, വഉഖറ, വേറെയും 7, യാബിസാത്തിൻ, ഉണങ്ങിയ. യാ അയ്യുഹൽ മലഉ, ഹേ പ്രധാനികളെ, അഫ്തൂനി, എനിക്ക് നിങ്ങൾ വിധി തരുവിൻ, ഫീ റുയായ, എൻ്റെ സ്വപ്നക്കാഴ്ചയിൽ, ഇങ്കുന്തും, നിങ്ങളാണെങ്കിൽ, ലിർ റുയ, സ്വപ്നത്തിന്, തഅബുറൂൻ, വ്യാഖ്യാനം നൽകുന്നവർ.

0: രാജാവ് പറഞ്ഞു, ഏഴ് തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞ ഏഴ് പശുക്കൾ തിന്നുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു. ഏഴ് പച്ച ധാന്യക്കതിരുകളും വേറെ ഏഴ് ഉണങ്ങിയവയും കാണുന്നു. ഹേ പ്രധാനികളെ, എന്റെ ഈ സ്വപ്നത്തിൽ നിങ്ങൾ എനിക്കൊരു വിധി തരുവിൻ. നിങ്ങൾ സ്വപ്നത്തിന് വ്യാഖ്യാനം അഥവാ പൊരുൾ വിവരിക്കുന്നവരാണെങ്കിൽ.
1: വചനം 44. കാലു, അവർ പറഞ്ഞു, അദ്ഗാസു, കലർപ്പുകളാണ്. അഹ്ലാമിൻ, പേക്കിനാവുകളുടെ. വമാ നഹ്നു, ഞങ്ങളല്ല താനും. ബിതഅ്‌വീലി, വ്യാഖ്യാനത്തെപ്പറ്റി. അൽ അഹ്ലാമി, പേക്കിനാവുകളുടെ. ബിആലിമീൻ, അറിയുന്നവർ.
2: قالوا أضغاث أحلام وما نحن بتأويل الأحلام بعالمين.
0: അവർ പറഞ്ഞു, പേക്കിനാവുകളുടെ മിശ്രങ്ങളാണ് അത്. ഞങ്ങൾ പേക്കിനാവുകളുടെ വ്യാഖ്യാനത്തെപ്പറ്റി അറിയുന്നവരുമല്ല.
1: വചനം 45. വഖാല, പറഞ്ഞു, അല്ലദീ നജ, രക്ഷപ്പെട്ടവൻ. മിൻഹുമാ, അവർ രണ്ടാളിൽ നിന്ന്. വദ്ദക്കറ, അവൻ ഓർക്കുകയും ചെയ്തു. ബഅദ ഉമ്മത്തിൻ, ഒരു കാലയളവിനു ശേഷം. അന ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ബിതഅ്‌വീലിഹി, അതിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി. ഫഅർസിലൂൻ, ആകയാൽ എന്നെ നിങ്ങൾ അയക്കുവിൻ.

0: ആ രണ്ട് പേരിൽ നിന്ന് രക്ഷപ്പെട്ടവൻ പറഞ്ഞു. ഒരു നീണ്ട കാലയളവിനു ശേഷം അവൻ ഓർമ്മ വരികയും ചെയ്തു. അതിന്റെ വ്യാഖ്യാനത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ആകയാൽ അതിന് എന്നെ നിങ്ങൾ അയക്കുവീൻ, അഥവാ ഞാൻ പോയി വരട്ടെ.
1: രാജാവിന്റെ പാനീയ കാര്യസ്ഥൻ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പഴയ ജോലി തുടരുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഗൗനിക്കപ്പെടാതെ തടവിലും കഴിയുന്നു. കൊല്ലങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഒരിക്കൽ രാജാവ് ഒരു സ്വപ്നം കണ്ടു. തടിച്ചുകൊഴുത്ത 7 പശുക്കളെ മെലിഞ്ഞു ശോഷിച്ച 7 പശുക്കൾ തിന്നുന്നതും 7 വീതം പച്ചയായ ധാന്യക്കതിരുകളും ഉണങ്ങിയ കതിരുകളും, ഇതായിരുന്നു സ്വപ്നം. സ്വപ്ന വ്യാഖ്യാന വിദഗ്ധരായ പലരെയും വിളിച്ചുവരുത്തി തന്റെ സ്വപ്നത്തിന്റെ പൊരുൾ പറയുവാൻ രാജാവ് ആവശ്യപ്പെട്ടു. ആർക്കും വ്യാഖ്യാനിക്കുവാൻ കഴിഞ്ഞില്ല. പല പേക്കിനാവുകൾ കൂടിച്ചേർന്നതാണ് ഈ സ്വപ്നം. ഇത്തരം കിനാവുകൾക്കൊന്നും വ്യാഖ്യാനം പറയുവാൻ ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നായിരുന്നു അവരുടെ മറുപടി. രാജസ്വപ്നമായതുകൊണ്ട് അതിന് ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുക സ്വാഭാവികമാണല്ലോ. ഈ സന്ദർഭത്തിലാണ് മുമ്പ് തടവിൽ നിന്ന് പോരുമ്പോൾ തന്റെ കാര്യം ഓർമ്മിപ്പിക്കുവാൻ യൂസുഫ് നബി അലൈഹിസ്സലാം ഏൽപ്പിച്ചിരുന്നവന് മുമ്പ് കഴിഞ്ഞ ആ പഴയ വർത്തമാനങ്ങൾ ഓർമ്മ വരുന്നത്. ആ കാര്യം ഞാൻ നിവർത്തിച്ചു തരാം. ജയിലിലുണ്ട് സ്വപ്നവ്യാഖ്യാനം ശരിക്കും അറിയാവുന്ന ഒരു മാന്യൻ. എന്നെ പറഞ്ഞേക്കുന്ന പക്ഷം ഞാൻ പോയി ചോദിച്ചറിഞ്ഞു വരാം എന്ന് അവൻ അറിയിച്ചു. സമുദായം എന്ന് അർത്ഥം പറയപ്പെടാറുള്ള ഉമ്മത്ത് എന്ന പദത്തിന് വേറെയും അർത്ഥങ്ങൾ വരുമെന്നും അവയിലൊന്നാണ് കാലയളവ് അഥവാ കുറേ കാലം എന്നും സൂറത്ത് ഹൂദ് 8 വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ മുമ്പ് നാം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടല്ലോ. ഈ അർത്ഥത്തിലാണ് അതിവിടെയുള്ളത്.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി.
3: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
6: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും
3: പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
8: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

أخبرنا بالأمس كذلك نفصل الآيات لقوم يتفكرون.

0: أسلفت وردوا إلى الله مولاهم الحق وضل عنهم ما كانوا يفترون.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: أحدا من العالمين.
1: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമേ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.

0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു. ഹൃദയവസന്തം ആഴ്ചയിലെ ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ അധ്യായങ്ങൾ വ്യത്യസ്തരായ പണ്ഡിതന്മാർ നമുക്കായി ക്ലാസ് എടുക്കുന്നു. വ്യാഴാഴ്ച ദിവസം ബഹുമാന്യനായ നിഷാദ് സലഫിയാണ് നമുക്കായി ഹൃദയവസന്തം അവതരിപ്പിക്കുന്നത്. ഇന്ന് ബഹുമാന്യനായ നിഷാദ് സലഫിയാണ് നമുക്കായി ഹൃദയവസന്തം അവതരിപ്പിക്കുന്നത്. ഖുർആനിലെ സൂറത്തു യാസീനിലെ തുടർന്നുള്ള ആയത്തുകളാണ് ബഹുമാന്യനായ നിഷാദ് സലഫി നമുക്കായി ക്ലാസ് എടുത്ത് വിശദീകരിക്കുന്നത്.
1: വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അനുതുഇമു മൻ ലൗ യശാഉല്ലാഹ് അനുതുഇമു മൻ ലൗ യശാഉല്ലാഹു അതുഅമഹു ഇൻ അൻതും ഇല്ലാ ഫി إن أنتم إلا في ضلال مبين
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്തു നൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചെറിയ കഥ നമുക്ക് വിശദീകരിച്ചു തരുന്നു. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് തുടങ്ങുന്ന അധ്യായം. എന്താണ് സംഭവം? ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവർ നല്ല കർഷകരായിരുന്നു. അങ്ങനെയാണ് ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം. കർഷകരായ ആ ആളുകൾ അവരുടെ വിളവെടുപ്പ് സമയമായി. അപ്പോൾ അവർ ഒരു തീരുമാനമെടുത്തു, നാളെ നമുക്ക് നമ്മുടെ കൃഷിയുടെ വിളവെടുപ്പ് നടത്തണം. ഇന്ന ബലൗനാഹും കമ ബലൗന അസ്ഹാബൽ ജന്നതി ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹ മുസ്ബിഹീൻ. ആ തോട്ടത്തിൻ്റെ ഉടമകളെ നാം പരീക്ഷിച്ചതുപോലെ തീർച്ചയായും നാം അവരെയും പരീക്ഷിക്കും. തോട്ടത്തിൻ്റെ ഉടമകൾ എന്താ ചെയ്തത്? ഫത്തനാദൗ മുസ്ബിഹീൻ, അതിപുലർച്ചെ അവർ എല്ലാവരെയും വിളിച്ചുണർത്തി. അനി ഉദു അല ഹർസിക്കും മിങ്കുന്തും സ്വാരിമീൻ, എന്നിട്ടവർ പറഞ്ഞു, നിങ്ങൾ വേഗം നിങ്ങളുടെ കൃഷിസ്ഥലങ്ങളിലേക്ക് പോകണം. കർഷകരായ സമ്പന്നന്മാരായ നാട്ടിലെ ആളുകൾ തങ്ങളുടെ കൂടെ കൃഷി ചെയ്യുന്ന നാട്ടിലെ കർഷകരായിട്ടുള്ള ആളുകളോട് പറയാൻ, അന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉപജീവനമാർഗം കൃഷിയാണല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും വലിയ കർഷകനായിരിക്കും നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ. നിങ്ങൾ നിങ്ങളുടെ വിളവെടുപ്പ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ വേഗം നേരത്തെ നിങ്ങളുടെ കൃഷിസ്ഥലത്തേക്ക് പോകണം. ഫന്തലഖു വഹും യതഖാഫത്തൂൻ, അവർ പതുങ്ങി പതുങ്ങി ആരുമറിയാതെ നിങ്ങൾ അങ്ങോട്ട് പോകണം. എന്തിനു വേണ്ടിയാണ്? അല്ലാ യദ്ഖുലന്നഹ അൽയൗമ അലൈക്കും മിസ്കീൻ, അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. പകലിൽ എല്ലാവരും കാണെ വിളവെടുപ്പ് നടത്തിയാൽ എന്താ പ്രശ്നം? അങ്ങനെ വിളവെടുപ്പ് നടത്തുമ്പോൾ നാട്ടിലെ പാവപ്പെട്ടവരെല്ലാം വരും. അവർ വിളവെടുപ്പ് നടത്തുന്നതിൽ നിന്ന് ചെറിയൊരു വിഹിതം അവർക്ക് കൊടുക്കേണ്ടി വരും. നേരത്തെ വിളവെടുപ്പ് നടത്തിയാലോ? എല്ലാവരും ഉണരുന്നതിന് മുമ്പ്, മിസ്കീന്മാരും യതീമുകളും ഫഖീറുമാരും അറിയുന്നതിന് മുമ്പ് വിളവെടുപ്പ് നടത്തിയാലോ? അല്ലാ യദ്ഖുലന്നഹ അൽയൗമ അലൈക്കും മിസ്കീൻ, നേരത്തെ പോയാൽ നിങ്ങളുടെ വിളവെടുപ്പ് സ്ഥലത്തേക്ക് ഒരു മിസ്കീനും ഒരു പാവപ്പെട്ടവനും വരില്ല. നിങ്ങൾക്കതെല്ലാം കൊയ്തെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാം. എന്താണ് സംഭവിച്ചത്? അവർ അവരുടെ കൃഷിസ്ഥലത്തെത്തി. അവർക്ക് കാണാൻ സാധിച്ചത്, ഫത്വാഫ അലൈഹ ത്വാഇഫും മിർ റബ്ബിക വഹും നാഇമൂൻ, അവർ തലയെന്ന് ഉറങ്ങിയ സന്ദർഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞിരുന്നു. പാവപ്പെട്ടവർക്ക് കൊടുക്കാതിരിക്കാൻ നേരത്തെ കൃഷിയിടങ്ങളിലേക്ക് എത്തിയ കർഷകർക്കു കാണാൻ സാധിച്ചത് തകർന്നുകിടക്കുന്ന, എല്ലാം നശിച്ചു തറക്കുന്ന തങ്ങളുടെ കൃഷിയിടങ്ങളാണ്. ഒന്നുമില്ല. സ്വന്തം ആവശ്യത്തിന് പോലും ഒന്നുമെടുക്കാനില്ലാത്ത ഒരു ജനതയായിട്ടാണ് അവർ അവരുടെ കൃഷിയിടങ്ങളിലേക്ക് നോക്കി നിന്നത്. അവർ സ്വയം പറഞ്ഞു, ഫലമ്മാർ ഔഹ, ആ കാഴ്ച കണ്ടപ്പോൾ ഖാലു, അവർ പറഞ്ഞു, ഇന്ന ലവാലൂൻ, നമ്മളങ്ങേയറ്റം വഴികേടിലായവർ തന്നെ, വഴിപിഴച്ചവർ തന്നെയാകുന്നു. ഖാല ഔസത്തുഹും അലം അഖുല്ലക്കും ലൗലാ തുസബ്ബിഹൂൻ, അവരിലെ മധ്യമവർഗം പറഞ്ഞു, നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. സുഹൃത്തുക്കളെ, ഈ കഥയുടെ ഒരു വലിയ പാഠം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്ന ഈ കഥയുടെ പാഠമെന്താണ്? യഥാർത്ഥത്തിൽ ഇവർ ഒരു വലിയ തെറ്റു ചെയ്തിട്ടില്ല, എന്നാൽ ഒരു തെറ്റു ചെയ്യണമെന്ന് തീരുമാനിച്ചു. എന്താണ് ആ തെറ്റ്? തങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് പാവപ്പെട്ടവൻ്റെ അവകാശം അവർക്ക് കൊടുക്കുക എന്ന ഉത്തരവാദിത്തം നാളെ വിളവെടുപ്പ് നടത്തുമ്പോൾ നിർവഹിക്കുകയില്ല എന്ന ഒരു തീരുമാനമെടുത്തപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ സുന്നത്ത് പൂർത്തിയാക്കി, അവൻ്റെ നടപടിക്രമം പൂർത്തിയാക്കുകയാണ് ചെയ്തത്. ഇവിടെ സൂറത്തു യാസീനിലെ 46 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഈ സെഷനിൽ നമ്മൾ സംസാരിച്ചു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 47-ാമത്തെ ആയത്ത് ആ നേരത്തെ വിശദീകരിച്ച കഥയുമായി ബന്ധമുള്ള ഒരു ഭാഗമാണ്. നോക്കൂ, ആയത്ത് ഞാനൊന്ന് പാരായണം ചെയ്യാം, അതിൻ്റെ അർത്ഥമൊന്ന് പറയാം, എല്ലാവരും ശ്രദ്ധിക്കുക. വഇദാ ഖൈല ലഹും, അവരോട് പറയപ്പെട്ടാൽ. ഇദാ ഖൈല ലഹും എന്ന പ്രയോഗം കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 45-ാമത്തെ ആയത്ത് പറഞ്ഞപ്പോൾ ഇദാ ജാ, ഇദാ സുൽസിലത്ത് എന്ന ഉദാഹരണങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. ഇദാ അങ്ങനെ ആയാൽ, എങ്ങനെ ആയാൽ? ഇദാ ഖൈല പറയപ്പെട്ടാൽ, ലഹും അവരോട്. എന്തു പറയപ്പെട്ടാൽ? അൻഫഖു, നിങ്ങൾ ചിലവഴിക്കുവിൻ. അൻഫഖ, ചിലവഴിച്ചു. അൻഫഖു, നിങ്ങൾ ചിലവഴിക്കുവിൻ എന്ന് പറയപ്പെട്ടാൽ, ഖുർആൻ ഇൻഫാഖ് ചിലവഴിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാനം നൽകുക, പാവപ്പെട്ടവർക്ക് ധനം നൽകുന്നതിനെ സംബന്ധിച്ചാണ്. മിമ്മ റസഖകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുവിനെന്ന് പറയപ്പെട്ടാൽ, ഖാല പറയും, ആരു പറയും? അല്ലദീന കഫറു, അവിശ്വാസികൾ പറയും. ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് വരേണ്ട വാക്കല്ല കേട്ടോ. അവിശ്വാസികളുടെ വാചകങ്ങൾ എന്തായിരിക്കും? ലില്ലദീന ആമനു, ആരോടാണ് അവർ പറയുന്നത്? ലില്ലദീന, ഒരു വിഭാഗത്തോട്. ആമനു, അവർ വിശ്വസിച്ചിട്ടുണ്ട്. വിശ്വസിച്ചവരോട്. അല്ലദീന, ഒരു വിഭാഗം. കഫറു, അവർ അവിശ്വസിച്ചു. അവിശ്വസിച്ചവരായ ആളുകൾ ലില്ലദീന ആമനു, വിശ്വസിച്ചവരോട് പറയും, നുത്വഈമു, നുത്വഈമു, ഞങ്ങൾ ഭക്ഷണം നൽകുക. അനുത്വഈമു, ഞങ്ങൾ ഭക്ഷണം നൽകുകയോ? ആ എന്നത് ചോദ്യവാക്കാണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രയോഗമാണത്. ആ നുത്വഈമു, ഞങ്ങൾ ഭക്ഷണം നൽകുകയോ? മൻ, ചില ആളുകൾക്ക്, ഒരു വിഭാഗത്തിന്. ലൗ യശാഉ, ഷാഅ യശാഉ, ഇൻഷാ അല്ലാഹ് എന്ന് നമ്മൾ ഉപയോഗിക്കാറുള്ള, മാ ഷാഅ അല്ലാഹ് എന്നുപയോഗിക്കാറുള്ള ഷാഅ തന്നെയാണിതും ഉദ്ദേശിക്കുക എന്നാണ് അർത്ഥം. മൻ, ചില ആളുകൾ, അവർക്ക്, ഒരു വിഭാഗത്തിന് ഞങ്ങൾ ഭക്ഷണം നൽകുകയോ? ലൗ യശാഉല്ലാ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അത് അമഹു, അവൻ തന്നെ അവർക്ക് ഭക്ഷണം നൽകുമായിരുന്നുവല്ലോ. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലി മുബീൻ, ഇൻ അൻതും, ഇല്ല, നിങ്ങൾ അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാകുന്നു. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലി മുബീൻ, ളലാൽ വഴികേട്, മുബീൻ വ്യക്തമായ, ളലാൽ വഴികേട്, മുബീൻ വ്യക്തമായ, നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയാകുന്നു. വിശ്വാസികൾ അവരോട് പറയാണ്, മനുഷ്യരെ, നിങ്ങൾക്ക് പടച്ചോൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കിൻ. ആരും ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എല്ലാം അള്ളാഹു നൽകിയതാ. ഒന്നും ഉറക്കെ കരയാനല്ലാതെ, ചിരിക്കാനോ, മാതാവിനെ തിരിച്ചറിയാനോ, പെറ്റുമ്മയെപ്പോലും തിരിച്ചറിയാനോ കഴിയാത്ത ഒരവസ്ഥയിലാണല്ലോ. കണ്ണ് ഇറുക്കി ചിമ്മി ഉറക്കെ കരയുക, അതാണ് മനുഷ്യൻ ഇങ്ങോട്ട് വരുമ്പോൾ ആകെയുള്ള ഒരു ശേഷി. പക്ഷേ അള്ളാഹു എല്ലാം ഇവിടെ ഒരുക്കി വെച്ചു. മനുഷ്യൻ്റെ പ്ലാനിങ്ങുകൾക്കപ്പുറം, മനുഷ്യൻ്റെ ആസൂത്രണങ്ങൾക്കപ്പുറം അള്ളാഹു സുബ്ഹാന തആല ധാരാളമായി നൽകി. ആ നൽകിയത് റബ്ബിൻ്റേതാണ്. മനുഷ്യനതിൻ്റെ നൈമിഷികമായ കാലഘട്ടത്തേക്കുള്ള കൈകാര്യകർത്താവ് മാത്രമാണ്. ഇങ്ങോട്ട് നമ്മുടെ പ്ലാനിങ്ങില്ലാതെ ആരാണോ നമ്മെ പറഞ്ഞയച്ചത്, അവൻ നമ്മുടെ പ്ലാനിങ്ങില്ലാതെ ഒരു ദിവസം നമ്മെ തിരിച്ചു വിളിക്കും. ഒന്നുമില്ലാത്തവനായി ഇങ്ങോട്ട് ഭൂമിലോകത്തേക്ക് പിറന്നു വീണവൻ പോക്കറ്റില്ലാത്ത 3 കഫൻ തുണിയുമായി ലേ മണ്ണറയിലേക്ക് യാത്ര ചെയ്യേണ്ടവനാണ്. അതിനിടയ്ക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് എന്താണോ അത് ഒരൽപ്പം അനാഥക്ക്, അഗതികൾക്ക്, ഫഖീറുകൾക്ക്, പാവപ്പെട്ടവന് അത് നൽകണം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ആളുകൾ പല വിധത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് അതിനെ മറികടക്കാൻ ശ്രമിക്കും. അതിലെ ഒരു ന്യായമാണിത്. നിങ്ങൾ നോക്കിയൻ എന്താണ് യഥാർത്ഥത്തിൽ പിന്നെ ഖാറൂൻ പറഞ്ഞത്? ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മുസാനബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ ഒരു സംഘം ആളുകൾക്ക് വഹിക്കാൻ മാത്രം താക്കോൽ കൂട്ടങ്ങൾ ഖാറൂനിനുണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഒരു സംഘം ആളുകൾക്ക് വഹിക്കാൻ മാത്രം സമ്പത്തുണ്ടായിരുന്നുവെന്നല്ല, സമ്പത്ത് സൂക്ഷിച്ചു വച്ച ഖജനാവുകളുടെ താക്കോൽ കൂട്ടങ്ങൾ ഒരു സംഘത്തിന് വഹിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. അത്രയും വലിയ സമ്പന്നനാണ്. അയാളോട് പറഞ്ഞു, പാവപ്പെട്ടവരുടെ വിഹിതം നീ കൊടുക്കണം. അപ്പോൾ എന്താ അയാൾ പറഞ്ഞത്? ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇന്ദി, എൻ്റെ അറിവുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് എന്തിനാ പാവപ്പെട്ടവന് കൊടുക്കുന്നത്? ഉണ്ടോ, അവിടെ മനുഷ്യൻ മുന്നോട്ട് വെച്ച ഒരു ന്യായമാണിത്. വേറെ ചില ആളുകൾ പറയുക, എനിക്ക് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. വേറെ ചില ആളുകൾ പറയുക, എന്താ ഇവരൊക്കെ തട്ടിപ്പാണ്, വീട്ടിനുമ്മറത്ത് വന്ന് കൈ കാണിക്കുന്നവർ, അവർക്ക് പല ജാതി പ്രശ്നക്കാരാണ് അല്ലേ കൊടുക്കുന്നവൻ്റെ. അത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും, ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ പലപ്പോഴും അർഹതപ്പെട്ട ആളുകളുടെ ന്യൂനതകൾ ചുഴുന്നന്വേഷിച്ച് എങ്ങനെയെങ്കിലും കൊടുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ആളുകൾ സ്വീകരിക്കാറുള്ളത്. അത്തരം ഒരു ന്യായമാണ് ഇവിടെ നിരത്തിവെക്കുന്നത്. മല്ലൗ യശാ അല്ലാഹു അത്അമഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പടച്ചോൻ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നല്ലോ. അള്ളാഹു പരീക്ഷിച്ച ഒരാളെ നമ്മളെന്തിനു രക്ഷപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന വികലമായ വാദമാണ് സദഖയുടെ കാര്യത്തിൽ പലപ്പോഴും പല ആളുകളും മുന്നോട്ട് വെക്കാറുള്ളത്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തൊരാശയമാണ് പഠിപ്പിക്കുന്നത്? മനുഷ്യരെ, നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ പാവപ്പെട്ടവന് കൊടുക്കണം. അവനാണ് ശരിയായ മുസ്ലിം, അവനാണ് യഥാർത്ഥ മുസ്ലിം. വിശുദ്ധ ഖുർആനിലെ ചെറിയ ഒരു അധ്യായം നമുക്കറിയാം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉ അൽയതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ, മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? കദ്ദബ യുകദ്ദിബു എന്ന വാക്ക് ഉപയോഗിച്ചത് മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചാണ്, പ്രവാചകന്മാരെ എതിർത്തവരെ സംബന്ധിച്ചാണ്. ആ വാക്കിൻ്റെ ഗൗരവം നമ്മൾ ഓർക്കണം. അല്ലദീന കദ്ദബു, അവർ പ്രവാചകന്മാരെ കളവാക്കി, അവർ ഈ വിശുദ്ധ ഖുർആനിനെ കളവാക്കി നിഷേധിച്ചു. ഇവിടെ ആരെ സംബന്ധിച്ചാണ്? ഖുർആനിനെ നിഷേധിച്ചവരെ സംബന്ധിച്ചാണോ? അള്ളാഹുവിനെ നിഷേധിച്ചവരെ സംബന്ധിച്ചാണോ? പരലോകത്തെ നിഷേധിച്ചവരെ സംബന്ധിച്ചാണോ? പ്രവാചകന്മാരെ അംഗീകരിക്കാത്തവരെ സംബന്ധിച്ചാണോ? അല്ല. പിന്നെന്താ, മതത്തെ നിഷേധിച്ചവൻ എന്ന് പറഞ്ഞാൽ എന്താ ഇവർ ചെയ്ത തെറ്റ്? യദുഉ അൽയതീം, അനാഥകളെ അവർ ഉപേക്ഷിച്ചു, തള്ളിക്കളഞ്ഞു. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്നതിനെ അവർ പ്രോത്സാഹിപ്പിച്ചില്ല. പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്നതിനെ അവർ പ്രോത്സാഹിപ്പിച്ചില്ല. അത് മതനിഷേധത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നല്ല, എന്നാൽ അള്ളാഹു ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമായതിനെ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നതാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് മുൻഗാമികളുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കൂ. 1000 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രം സമ്പത്ത് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്ത സ്വഹാബത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ദാനം ചെയ്ത് സ്വർഗത്തിൽ പോകാൻ മത്സരിച്ചിരുന്ന സ്വഹാബിമാരുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. കയ്യിലൊന്നുമില്ലാതിരുന്നിട്ടും വിശപ്പ് അടക്കി പിടിച്ച് അരമുറുക്കിയെടുത്ത് മറ്റുള്ളവനെ സഹായിച്ച എത്രയോ മുൻഗാമികളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടികളിൽപ്പെട്ട ഒരാളുടെ ഒരു സംഭവം സിയറു അലാമിൻ നുബലയിൽ വിശദീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താ, അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളുടെ വീടുകളുടെ ഉമ്മറത്തെല്ലാം നേരം വെളുത്തെഴുന്നേറ്റാൽ, പാവപ്പെട്ടവൻ്റെ വീടിൻ്റെ മുന്നിൽ രാവിലെ വാതിൽ തുറന്നാൽ എന്ത് കാണാൻ സാധിക്കും? ഭക്ഷണമുണ്ടാകും, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ടാകും. ആരാണിത് കൊണ്ടുവെക്കുന്നത്? ആർക്കും അറിയില്ല. അങ്ങനെ ഇദ്ദേഹം മരിച്ചു. പിറ്റേ ദിവസം മുതൽ തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉമ്മറത്ത് ഭക്ഷണം വരുന്നില്ല, വീടിന് മുന്നിൽ ഭക്ഷണം വരുന്നില്ല, അവർക്കാവശ്യമായ ധാന്യങ്ങൾ എത്തുന്നില്ല. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്, ആ മഹാനായിരുന്നു ഞങ്ങൾക്ക് ഈ ഭക്ഷണം നൽകിയിരുന്നതെന്ന്. മയ്യത്ത് കുളിപ്പിക്കുന്നവർ ചുമലിലെ ചാക്ക് ചുമന്നതിൻ്റെ തഴമ്പു കണ്ടിട്ടാണ് തിരിച്ചറിഞ്ഞത്, ഈ പട്ടണത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നത് ഇദ്ദേഹമായിരുന്നുവെന്ന്. ആരുമറിയാതെ നിസ്വാർത്ഥമായ സേവനം, ഒരു പുഞ്ചിരി പോലും പ്രതിഫലമായി പ്രതീക്ഷിക്കാതെ പാവപ്പെട്ടവരെ സഹായിച്ചിരുന്ന ആളുകളുടെ ധാരാളം ചിത്രങ്ങൾ മുൻഗാമികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു മാനസികാവസ്ഥയിലേക്ക്, നിലവാരത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ സഹായിക്കുന്നിടത്ത്, മതസ്ഥാപനങ്ങളെ സഹായിക്കുന്നിടത്ത്, ദഅവാരംഗത്ത് പാവപ്പെട്ടവനെ പരിഗണിക്കുന്നിടത്ത്, അനാഥ സംരക്ഷണത്തിൻ്റെ മേഖലകളിൽ, അഗതികളെ പരിഗണിക്കുന്ന രംഗങ്ങളിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ഒരു സാമൂഹ്യ ബാധ്യതയുണ്ട്. ഓരോ മുസൽമാൻ്റെയും ബാധ്യതയാണത്. അത് ഉള്ളതിൽ നിന്ന് കൊടുക്കുക. എനിക്ക് 10,000 ഉണ്ടാകട്ടെ, എന്നാൽ 1,000 കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവൻ അതവനക്ക് കൊടുക്കാൻ കഴിയില്ല. എനിക്ക് 10,000,000 ഉണ്ടാകട്ടെ, എന്നാൽ 100,000 200,000 ദാനം ചെയ്യാം എന്ന് ചിന്തിക്കുന്നവന് നൽകാൻ കഴിയില്ല. മറിച്ച് ആർക്കാ കൊടുക്കാൻ സാധിക്കുക? 10 രൂപയുള്ളവൻ അതിൽ നിന്ന് 2-3 മറ്റുള്ളവന് നൽകുന്നവൻ. 100 രൂപ മാത്രം കയ്യിലുള്ളവർ അവരുടെ ചിലവ് നിയന്ത്രിച്ച് അതിൽ നിന്നൊരു 10 or 20 മറ്റുള്ളവനെ സഹായിക്കാൻ സന്മനസ്സു കാണിക്കുന്നവൻ. അവർക്ക് 1,000 ഉണ്ടെങ്കിലും 10,000 ഉണ്ടെങ്കിലും 100,000 ഉണ്ടെങ്കിലും 100,000,000 ഉണ്ടെങ്കിലും അതിൻ്റെ തോതനുസരിച്ച് സമൂഹത്തെ സേവിക്കാനും പാവങ്ങളെ സഹായിക്കാനും അനാഥകളെ പരിഗണിക്കാനും അതുകൊണ്ട് സാധിക്കും. അങ്ങനത്തെ ഒരു മാനസിക നിലവാരത്തിലേക്ക് നമ്മൾ വരണം എന്നാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. ഒരിക്കൽ കൂടി ആയത്തിൻ്റെ അർത്ഥമൊന്ന് പറയാം. അതിനു മുമ്പ് ഒരു തവണ കൂടി ഒന്ന് പാരായണം ചെയ്യാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക, പാരായണം ശ്രദ്ധിക്കുക. കൂടുതൽ നല്ല ഖാരിഅകളുടെ ഖിറാഅത്ത് കേട്ട് നല്ല ഒരു പാരായണം രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: കഫറൂലില്ലദീന ആമനു അനുതുഇമു അനുതുഇമു മല്ലൗ യശാഉല്ലാഹു അത്ഉമഹു ഇൻ അൻതും ഇല്ലാ ഫീ അനുതുഇമു മല്ലൗ യശാഉല്ലാഹു അത്ഉമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ.
1: അർത്ഥം പറയാം. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, അംഫിഖു, നിങ്ങൾ ചിലവഴിക്കുവിൻ, മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ഉപജീവനമായി നൽകിയതിൽ നിന്ന്, മിമ്മാ യാതൊന്നിൽ നിന്ന്, റസഖ നിങ്ങൾക്കവൻ നൽകി, കും നിങ്ങൾക്ക്, റസഖ അവൻ നൽകി, കും നിങ്ങൾക്ക്, മിമ്മാ റസഖക്കും നിങ്ങൾക്ക് അവൻ നൽകിയ ഒന്നിൽ നിന്ന്, അംഫിഖു നിങ്ങൾ ചിലവഴിക്കുവിൻ എന്ന് വഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ, ഖാല പറയും, അല്ലദീന ഒരു വിഭാഗം, കഫറു അവിശ്വസിച്ചവർ, ഖാല അല്ലദീന കഫറു അവിശ്വസിച്ചവരായ ആളുകൾ പറയും, ലില്ലദീന ഒരു വിഭാഗത്തോട്, ആമനു അവർ വിശ്വസിച്ചിട്ടുണ്ട്, ലില്ലദീന ആമനു വിശ്വസിച്ചവരോട്, ഖാല അല്ലദീന കഫറു അവിശ്വസിച്ചവർ പറയും, എന്താ പറയുക, ആ നുത്തഇമു ഞങ്ങൾ ഭക്ഷണം നൽകുകയോ, നുത്തഇമു ഞങ്ങൾ ഭക്ഷണം നൽകും, ആ നുത്തഇമു ഞങ്ങൾ ഭക്ഷണം നൽകുകയോ, മൻ ഒരുത്തന്, ലൗ യശാഉ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലൗ യശാഉ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹു അത്ഉമഹു അവന് അല്ലാഹു ഭക്ഷണം നൽകുമായിരുന്നു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിന് ഭക്ഷണം നൽകുമായിരുന്നില്ലേ, അങ്ങനത്തെ ആൾക്ക് ഞങ്ങളെന്തിനാ ഭക്ഷണം നൽകേണ്ടത്, ഇൻ അൻതും തീർച്ചയായും നിങ്ങൾ, ഇല്ലാ ഫീ ളലാലിൻ മുബീൻ, ഇൻ അൻതും നിങ്ങൾ അല്ല, ഇല്ല അല്ലാതെ, ഫീ ളലാലിൻ വഴികേടിലല്ലാതെ, അല്ല മുബീൻ വ്യക്തമായ, എന്നൂടെ പറയാം, ഇൻ അൻതും നിങ്ങൾ അല്ല, ഇല്ല അല്ലാതെ, ഫീ ളലാലിൻ മുബീൻ വ്യക്തമായ വഴികേടിൽ, നിങ്ങൾ വ്യക്തമായ വഴികേടിലല്ലാതെ, അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യക്തമായ വഴികേടിലാകുന്നു, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ നിങ്ങൾ വ്യക്തമായ വഴികേടിലാകുന്നു. ഇതാണ് ആയത്ത് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്ലാമിനെ പഠിച്ച് അതനുസരിച്ച് ജീവിക്കാൻ കഴിയാവുന്ന നല്ല മനുഷ്യരിൽ, ഭാഗ്യവാന്മാരിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ وعلى آله وصحبه وسلم والحمد لله رب العالمين السلام عليكم.
2: നിങ്ങൾ കേട്ടു കഴിഞ്ഞത് ഹൃദയവസന്തം. ഖുർആനിലെ സൂറത്തു യാസീനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനനായ നിഷാദ് സലഫിയാണ് ഇന്നത്തെ ഹൃദയവസന്തം അവതരിപ്പിച്ചത്.

0: قدمت لكم هذه التلاوة من موقع tvquran.com.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. 50 അധ്യായം സൂറത്തു ഖാഫ്, 16 മുതൽ 35 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഖാലിദ് അൽ ഖഹ്താനി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഇസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സൂറത്തുകളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാഹ് റബ്ബിൻ്റെ തൗഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ. ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂന് സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അലാ അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ. ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു വലം യജ്അൽ ലഹു.

അഴിവാജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽഹു ഐവജ ഖയ്യിമൻ ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽഹു. ഇവിടെ വലം യജ്അൽഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പാരായണത്തിൽ പലപ്പോഴും വലം യജ്അൽഹു എന്നതിന് പകരം വലം യജ്അൽഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽഹു എന്ന് പറയരുത്, വലം യജ്അൽഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഖയ്യിമല്ലിയുൻദിറ ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات لهم أجرا حسنا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അവിടെ തൻവീൻ ശേഷം ലാമ്, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീനിന് പകരൊരു ഫതഹ് ഇട്ടാൽ എന്തായിരിക്കും? ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുൻദിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുൻദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുൻദിറ ബഅ്സൻ ശദീദ, ബഅ്സൻ ശദീദ, സീനിൽ തൻവീന് ശേഷം ഷീൻ, തൻവീന് ശേഷം ഷീൻ വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബഅ്സൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമ്മിൽ, ഷദീദമ്മിൻ. ഇനി മിൻ, നൂന് നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബിലാ ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല. മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات ان لهم ان نون شد വന്നു മണിക്കണം. ان لهم اجرا حسنا, اجرا حسنا. رائل تنوين ശേഷം ഹ ഇൽഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ ان لهم اجرا حسنا. ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ. ഖയ്യിമൽ ലിയുൻദിറ, അവിടെ ലിയുൻദിറ ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഖയ്യിമൽ ലിയുൻദിറ ബഅ്സൻ, ഹംസയെ ഖൽഖല ചെയ്യരുത്, ബഅ്സൻ അല്ല. ബഅ്സൻ ശദീദം മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ. മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്, മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം. അന്നലഹും അജ്, ജീമിനെ ഖൽഖല ചെയ്യണം. അജ്റൻ ഹസന, ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓതാം. അൽഹംദുലില്ലാഹ്.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: നിർവഹിക്കുന്നത് അഹമ്മദ് സഊദ്. സൂറ ത്വാരിഖ്.

0: നമ്മൾ ഇതുവരെ കേട്ട പാരായണം സൂറ ത്വാരിഖ്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് സഊദ്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തറങ്ങും, ചിലപ്പോൾ 10 സൂക്തറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായമായ സൂറത്തു ഹിജറിലെ 26 മുതൽ 60 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് നായിഫ് അൽ ഉവൈദ്.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
4: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും ഖാബീലും. ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. പാരായണം നിർവഹിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും അതിൻ്റെ മര്യാദകളുമാണ് ഈ പരിപാടിയിലൂടെ ശ്രോതാക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 2 അധ്യായങ്ങളാണ് ഈ പ്രോഗ്രാമിൽ നാം പഠിക്കുന്നത്. സൂറത്തുത്തീൻ, സൂറത്തു ശറഹ്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി സൂറത്തുത്തീനാണ്, 8 ആയത്തുകൾ ആണ് അതിലുള്ളത്. അതിലുള്ള നിയമങ്ങൾ നോക്കാം. തീൻ വസ്സൈത്തൂൻ വത്തൂർ സീനീൻ വഹാദൽ ബലദിൽ അമീൻ. ഇൻസാന അതിലുണ്ട്. അപ്പോൾ നൂനുസാക്കിന് ക്രിഷ്യൻ സീന്, യഹ്ഫാ, പിന്നെ ഫീ അഹ്സനി ഒരു മദ് അവിടെ ഉണ്ട്. സുമറദ്ദനാഹു അസ്ഫല സാഫിലീൻ. ഇല്ലല്ലദീന ആമനു അമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു അജ്റുൻ. തൻവീന് ശേഷം ഗാ ആണ്. അപ്പോൾ ഇൽഹാറിൻ്റെ നിയമം, ഒട്ടും ഊന്നത്തില്ലാതെ ഉച്ചരിക്കണം. ഫമായുക്കദിബുക ബഅദു ബിദ്ദീൻ അലൈഹിസ്സലാഹു ബിഹക്കമിൽ ഹാക്കിമീൻ. ഇത് നമുക്ക് നോക്കാം.

0: الله بأحكم الحاكمين.
1: أليس الله بأحكم الحاكمين؟
2: അപ്പോൾ അത് സൂറത്തു തീൻ കഴിഞ്ഞു. ഇനി സൂറത്തു ശറഹ്. അതിൽ അലം നഷ്റഹ്, അലം നഷ്റഹ് ഈ മിസാക്കിനു ശേഷം ഇൽഹാറായിട്ട് തന്നെ ഉച്ചരിക്കും. അലം നഷ്റഹ്, പിന്നെ വവളഅന അങ്ക, വവളഅന അങ്ക ഇഖ്ഫ, വവളഅന അങ്ക,
1: വവളഅന അങ്ക
2: അല്ലതി അങ്കല, അവിടെ അങ്ങനെ തന്നെ അല്ലതി, അവിടെ മദ്ദുണ്ട്, അല്ലതി അങ്കല,
1: അല്ലതി അങ്കല.
2: റഫഅന ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്രാ, ഇന്ന മഅൽ ഉസ്രി യുസ്രാ, ഫഇദ ഫർഗത ഫൻസബ് فانصب
1: فانصب
2: إلى ربك فارغب. بسم الله الرحمن الرحيم
1: بسم الله الرحمن الرحيم
0: ألم نشرح لك صدرك

0: എട്ടായത്തുകളേ ഉള്ളൂ. ഇത് 94-ാമത്തെ സൂറത്താണ്. 94-ാമത്തെ സൂറത്ത്. ആ സൂറത്ത് അവസാനിച്ചു. ഇൻഷാല്ലാഹ് ഇനി അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇൻഷാല്ലാഹ് ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിക്കലാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ഏറ്റവും പ്രാധാന്യമുള്ളതും അതാണ്. അതിനുശേഷമേ ഈ നീട്ടലും ഓന്നത്തും മണിക്കലും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ അക്ഷരവും അതിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിച്ചില്ലെങ്കിൽ അക്ഷരം മാറിപ്പോകും. അക്ഷരം മാറിപ്പോയാൽ വാക്കും മാറിപ്പോകും. വാക്കു മാറിയാൽ ആ വാക്കും അതിൻ്റെ അർത്ഥവും ഒക്കെ മാറും, ആശയം മാറും. അതോടുകൂടെ പ്രശ്നമാണ്. അതുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. അതോടുകൂടെ തന്നെ ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ച് കേൾപ്പിച്ചു കൊടുത്ത് വല്ല തെറ്റുമുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യണം. അപ്പോഴാണ് അത് ശരിയാവുക. ഇൻഷാല്ലാഹ് ഈ അടുത്ത സൂറത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുത്തീൻ, സൂറത്തുഷറഹ് എന്നീ രണ്ട് അധ്യായങ്ങളാണ് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ ശ്രോതാക്കളെ പാരായണ പഠനത്തിൽ പഠിപ്പിച്ചത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ ഖാരിഉകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും സൂറ അശ്ശൂറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുമുള്ള വചനങ്ങളാണ് തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി വദിയ അലി യമാനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.